0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: ഒരു ഗുരുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നത്രേ. ആ വീട് ആകെ അരിച്ചു പറക്കി, ഒന്നും കിട്ടാനില്ല. വളരെ നിരാശയോടെ പോകുന്നതിനിടയിൽ ഉണർന്നു കിടന്ന ഗുരു കള്ളനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, എനിക്ക് സങ്കടമുണ്ട് നിന്റെ കാര്യം ഓർക്കുമ്പോൾ. ചന്ദ്രനെ എനിക്ക് പിടിച്ചു തരാൻ കഴിയുമായിരുന്നെങ്കിൽ നിനക്ക് തന്നേനെ. ഇത് കേട്ട് മോഷ്ടിക്കാൻ വന്ന ആൾ അത്ഭുതസ്തബ്ധനായി നിന്നു. ഗുരുവിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയൊരു മനുഷ്യനായെന്നാണ് ഒരു കഥ. അവിടെ മറ്റൊന്നുമല്ല, മോഷ്ടിക്കാൻ വരുന്നവന് മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന വസ്തുവുമായി യജമാനൻ നിൽക്കുകയും അവൻ്റെ ആഗ്രഹത്തെയും ഇഷ്ടത്തെയും യജമാനൻ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്തു ചെയ്യാൻ കഴിയും? അവൻ പിടിച്ചു പറിച്ചു വാങ്ങാനുള്ള പ്രക്രിയയ്ക്കിടയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. അവിടെയാണ് ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതി ഉണ്ടാകുന്നത്. ചിലപ്പോൾ വീതവും ദശാംശവും കൊടുക്കുന്നത് മാത്രമല്ല, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നത് കൂടി ഒരു ക്രൂരതയാണ്. ചില മനുഷ്യർക്ക് ചുറ്റുപാടുകളിൽ അർഹതപ്പെട്ടത് പലതും നിഷേധിക്കപ്പെടുന്ന കാഴ്ചയുണ്ട്. ജീവിക്കാനുള്ള തൊഴിലില്ല, പട്ടിണിയിലാണ്, മറ്റു പല പ്രയാസങ്ങളിലാണ്. എന്നാൽ സമീപസ്ഥലത്ത് തന്നെ ഇതെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരെയും നാം കാണാറുണ്ട്. മതില് കെട്ടി മാർഗമടച്ച് എല്ലാം സ്വകാര്യമാക്കുമ്പോൾ ഒന്നോർക്കണം, അവകാശം പറയാൻ പറ്റുന്നത് മണ്ണിന് മാത്രമാണ്. അന്തരീക്ഷം ആരുടെയും സ്വന്തമല്ല. കാറ്റും വെളിച്ചവും ഒന്നും അതിർത്തി നിർണയിച്ചല്ല സഞ്ചരിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് വിശുദ്ധമായി കൈമാറേണ്ടതൊന്നും വൃത്തിഹീനമാക്കാനുള്ള അവകാശവും നമുക്കില്ല. തട്ടിയെടുക്കാൻ വരുന്നവർക്ക് പോലും എന്തെങ്കിലും കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നതാണ് നൽകലിന്റെ പൂർണ്ണത. വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊത്തി തിന്നാൻ ഏതെങ്കിലും പ്രാവുകളോ പറവുകളോ ഒക്കെ വരുമ്പോൾ അതിനെ ആട്ടിപ്പായിക്കുന്നവർ അതിന്റെ വിഷപ്പിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അല്പമെന്തെങ്കിലും മാറ്റി അതിന് വെച്ചു കൊടുക്കേണ്ടതല്ലേ? കരയുന്ന പൂച്ചയ്ക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമ്പോൾ അതിന്റെ വിഷപ്പിനെ നാം തിരിച്ചറിയുകയും അല്പം എന്തെങ്കിലും ആ പൂച്ചയ്ക്ക് നൽകുകയും ചെയ്യുന്ന മനസ്സ് എത്രയോ വിശാലമാകുമായിരുന്നു. അതുകൊണ്ട് ആട്ടിപ്പായിക്കലും അടിച്ചിറക്കലും മാത്രമല്ല, അറിഞ്ഞ് ആ പ്രയാസങ്ങൾക്കുള്ള ഉത്തരം നൽകലും മനുഷ്യന്റെ ബാധ്യതയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു സുഖമാണ്. ഇന്ന് രാവിലെ മുതൽ കാണുന്ന പക്ഷികളിലേക്കും പറവുകളിലേക്കുമൊക്കെ അങ്ങനെയൊന്ന് നോക്കി നോക്കും, എന്തോ ഒരു സന്തോഷമായിരിക്കും ലഭിക്കുക. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഖ്ചി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം

0: ശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ്ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും കേസ് CBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ടാ സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ

വയനാട്ടിൽ നിന്ന് പാൽച്ചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയാച്ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ

0: 9-ന് നടയടയ്ക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 wicketsന് പരാജയപ്പെടുത്തി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7.5-ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനേഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാ പഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10-ദിവസത്തെ പരിശീലനം കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് കെ പി സി സി ആസ്ഥാനത്ത്. എസ് എസ് എൽ സി പരീക്ഷാ ഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റും 5 സെക്കൻഡും ആകുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ നമ്മളുടെ സ്വന്തം നമ്മളുടെ ബസ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തലേന്ന് കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു അവിടെയൊക്കെ. എൻ്റെ വീടിനടുത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ മാത്രം ഒന്നറിഞ്ഞില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമേ അറിയാത്ത കുറേ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് നിങ്ങളുടെ സ്വന്തം സ്വാധീനം കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാ? ഓക്കെ, കുറേ കാലത്തെ വലിയൊരു ചൂടിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ കിടന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ദിവസം ആശംസിക്കാം. എല്ലാവരും എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ചേ, പിടിച്ചു പിടി, കരിക്കോ, കൈ പിടിച്ചോ. ഓക്കെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒന്ന് ചിരിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, എത്ര തിരക്കാണെങ്കിലും ഇപ്പോൾ ചായക്കടയിലൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാർക്ക് ഉണ്ട്, നല്ല പൊറോട്ടയും ബീഫും ഒക്കെ രാവിലെ കഴിക്കുന്നവരുണ്ട്, നല്ല കട്ടൻ അടിക്കുന്നവരുണ്ട്, നല്ല ചായ കുടിക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളോടൊക്കെ തന്നെയാണ് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ റേഡിയോ ഇരുന്ന് എന്തൊക്കെയൊക്കെ പറയുന്നു, ആരോടൊക്കെ പറയുന്നു, അങ്ങനെയല്ല. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അല്ലേ വിളിക്കണം. വിളിച്ചിട്ട് വിളിക്കേണ്ട നമ്പർ അറിയാവോ? 95444700912 എന്ന നമ്പറിലേക്ക്. ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ഒരു ചായക്കടയിലെ ഒരു തിരക്കൊന്ന് കാണാനുള്ളത് തന്നെയാണ്. തിരക്കെന്ന് മാത്രമല്ല, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അല്ലേ. രാവിലെ ചായക്കടയിൽ ചായ അടിക്കുന്ന തിരക്ക്, ആ ഒരു സൗണ്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചേ. അതിനെ ഫുഡ് ചില ആളുകൾ ജോലി ചെയ്യുന്ന ചില ചേട്ടന്മാരും ഈ ചായ കൊണ്ട് വെക്കുന്ന ഒരു സൗണ്ട്, ഒട്ടപ്പേന്ന് പറഞ്ഞ് നമ്മുടെ ടേബിളിൻ്റെ പുറത്തോട്ട് വെക്കുന്ന ആ ഒരു സൗണ്ടിന് പോലും വല്ലാത്തൊരു ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. അയ്യോ, ഞാൻ ടോപ്പിക്ക് പറഞ്ഞില്ല, ശരത്തിനോട് പറയാ. അതായത് മഴ എത്തും മുൻപേ, ഈ മഴയെന്ന് പറയുന്നത് പലർക്കും പല വികാരമാണ്. ചിലർക്കത് ഭയങ്കര പ്രണയമാണ്. പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകി കാമുകനെയൊക്കെ ഓർക്കും. മഴ കണ്ട് മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ഈ മഴയോട് പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്ന് ചിലപ്പോൾ കവിയാണോ ഞാനെന്ന് പോലും തോന്നി പോകാറുണ്ട്. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട്, കൂലിപ്പണിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിട്ട്, അയ്യോ എൻ്റെ നാളത്തെ ഒരു ജോലി അങ്ങ് നഷ്ടപ്പെടുമല്ലോ, അങ്ങനൊരു ചിന്താഗതി ആയിരിക്കാം. അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കുറച്ചൊക്കെ മഴ തിരക്കി കളിക്കാം എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം. സൗണ്ടിന് എന്തൊക്കെയോ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ പലർക്കും, ചില ആളുകൾക്ക് ഈ മഴ ഭയങ്കരമായിട്ട് വൈകുന്നേരമൊക്കെ പെയ്യുന്ന മഴ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും. അയ്യോ, ഇല്ലാത്ത ദുഃഖങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ ഇറങ്ങി വരുന്നൊരു തോന്നൽ വരും. പിന്നീട് ഈയൊരു മെയ് മാസത്തിലെ മഴ, വൈകുന്നേരങ്ങളിലെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ സ്കൂൾ അടയ്ക്കുന്ന സമയത്താണെങ്കിൽ വീട്ടിലെല്ലാവരും കൂടി വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചുള്ള സമയമായിരിക്കും. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒരു 7 മണിക്ക് അങ്ങോട്ട് കട്ടനൊക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു സുഖം, അതും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് മഴ പലർക്കും പല വികാരമാണ്. ഈ ഒരു മഴക്കാലം എത്തും മുൻപ് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മഴയെത്തും മുൻപേ എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ മഴയെത്തും മുൻപേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വന്നേ? അതായത് ഞാൻ പറയുന്ന പ്രണയമോ കാര്യങ്ങളോ ഒന്നുമല്ല, മഴയിൽ മറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിലായി പോകുന്ന ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീട് നല്ല കാറ്റും മഴയും കൂടെ ആണ് വരുന്നത്, അങ്ങനെ വരാതിരിക്കട്ടെ. അതിന് മുൻപ് നമ്മൾ ഏതൊരു കാര്യത്തിന് മുൻപ് ഒരു കരുതലെടുക്കണമെന്ന് പറയാറില്ലേ. റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ചാഞ്ഞിരിക്കുന്ന മരങ്ങൾ, ഓടകൾ വൃത്തിയാക്കാനുണ്ടെങ്കിൽ, അതായത് ഈ മഴയൊക്കെ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായ ഓടകളിലൂടെ ഒഴുക്കൊന്നുമില്ലെന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ അടിഞ്ഞുകൂടി കിടക്കുന്ന വേസ്റ്റും വെള്ളവുമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ഇതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മഴയെത്തും മുൻപേ നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. അതായത് ഇത് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ, നമുക്കാരെയും കുറ്റപ്പെടുത്തണ, ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ ശക്തരല്ലേ. നമ്മൾ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ വെള്ളത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു ഓട കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിലായി പോകും. അപ്പോൾ ആ ഓട നേരത്തെ കെട്ടി കറക്റ്റ് ചെയ്ത് ഒഴുക്കിൽ വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളപ്പൊക്കം അവിടെ മാറിപ്പോകും. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഓടയിൽ നിറഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരൊഴുക്ക്, പടിഞ്ഞാറൻ വഴിയിലോട്ട് നല്ലൊരു ഒഴുക്ക് വന്ന് കല്ലിലൊക്കെ കണക്ട് ചെയ്ത് കടലിലോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇന്ന് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചാലോ. ഞാൻ എപ്പോഴും വന്നിട്ട് എല്ലാവരും എന്നോട് പറയും, സ്വാതി കുട്ടിക്കളി അല്ലല്ലോ ഓടാട്ടുകാര പാസഞ്ചർ എന്ന് പറയും. പക്ഷേ ഇന്ന് കുറച്ച് കുട്ടിക്കളിയും അതോടൊപ്പം തന്നെ കൊള്ളൻ്റെ അടുത്ത് കൊള്ളുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും, എന്നാൽ ആരെ വേദനിപ്പിക്കുകയൊന്നും വേണ്ട. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന
മഴയെത്തും മുൻപേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നീട് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരു മെയ് 14-15 ആകുമ്പോഴത്തേന് സങ്കടമാണ്, ഇനി എണ്ണിയിരിക്കും, ഇനി 15 ദിവസമേ ഉള്ളൂ, ഇനി 16 ദിവസമുള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്, വല്ലാത്തൊരു സങ്കടം. ഇല്ലെങ്കിൽ സ്കൂളങ്ങ് പെട്ടെന്ന് തുറക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് അല്ലേ, മെയ് മാസം തീരുമ്പോൾ ഒരു വിഷമമാണ്. സ്കൂൾ തുറക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണെങ്കിലും അയ്യോ, നമ്മുടെ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏത് പ്രായഗ്രൂപ്പിൽ ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അതിനു വേണ്ടിയിട്ട് ഇത്രയും തുറന്നൊരു ഒരു സ്ഥലം നിങ്ങൾക്കടെ, ഒരു ഇടം നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ്. എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. ചിലപ്പോഴൊക്കെ ചിരിക്കാനും ചിന്തിക്കാനും പറയാനും അറിയാനുമുള്ള ഒരു ഇടം തന്നെയാണ് ഇത്. നിങ്ങൾ വിളിക്കുക, നമുക്ക് പറയാം. ഒരു വാക്കെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനും ശരത്തും ദാ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: അത്രമേൽ സുന്ദരഗാനങ്ങളും ഒക്കെ ആയിട്ട് ഈ നല്ല മഴയൊക്കെ ഇങ്ങനെ കുഞ്ഞൻ ഇമ്മിണി മഴയൊക്കെ പെയ്തിട്ട് രാവിലെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് രാവിലെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമുള്ള കാര്യമാണല്ലേ. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചൂടുള്ള വിശേഷം ഞാൻ പറഞ്ഞല്ലോ, മഴയെത്തും മുൻപേ നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ പ്രദേശങ്ങളിലെ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രദേശങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുവാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരുന്നു, ഈ മഴക്കാലവും ഈ കാലവും കടന്നു പോകും എന്നല്ലേ പറയുന്നത്. ഏത് കാലത്തൂടെ പോകുമ്പോഴും ചില കാര്യങ്ങൾക്ക് നമ്മളൊരു മുൻകരുതൽ. ഇപ്പോൾ വേനൽക്കാലമായ സമയത്ത് നമ്മൾ പറഞ്ഞു, ഓക്കെ, കുടി ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ മഴയെത്തും മുൻപേയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ഒരു ഒന്ന് മിനുക്കി എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഈ റോഡുകളൊക്കെ പൊക്കി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് സൈഡിലൂടെ ടൂ വീലറുകാരൊക്കെ നല്ല മഴയത്ത് പോകുമ്പോൾ കുഴി ഏതാ വഴി ഏതാ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുറന്ന് പറയാം, നമ്മുടെ ഫസ്റ്റ് കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇത് പരിചിതമല്ലാത്തൊരു സൗണ്ട് ആണല്ലോ.
1: ഇല്ല, പരിചിത, ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കത്തുള്ളൂ. ഞാൻ പറയാൻ വന്നത് ശരത്ത് എന്റെ മനസ്സറിഞ്ഞു, ഇന്നലെ മുതൽ എന്റെ മനസ്സിൽ കയറിയ പാട്ടാണ് ആദ്യമായി കണ്ടതാണ്.
0: അതെ, എക്കാലത്തെയും എന്താ ഒരു ഒരു രസമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ റീൽസിലൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഇടം പിടിച്ച ഈ പാട്ടൊക്കെ ഇട്ട് ശരത്ത് നമ്മളെ വശീകരിക്കുവാണ്.
1: അതാണ് ശരത്ത് ഇന്നലെ മുതൽ കേട്ടിട്ട് ഞാനിപ്പോ അയൽ ചെയ്യാൻ അപ്പുറത്ത് പോയി നിന്നപ്പോ ഈ പാട്ട് ഓർത്തോണ്ടിരിക്കുക, ഈ പാട്ട് അപ്പുറത്തെ റേഡിയോന്ന് കേൾക്കുന്നത്.
0: നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ?
1: അത് അത് പല കാര്യത്തിലും എനിക്ക് തോന്നാറുണ്ട്. ശരത്തിന്റെ എന്റെ ഈ സാറ്റർഡേ സൺഡേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാരണം അന്ന് കുറെ പാട്ടുകളായിരിക്കും.
0: അയ്യോ, അങ്ങനൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ, അപ്പോ അവൻ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ശരത്ത്, ശരത്ത് ഭയങ്കര സന്തോഷം. ശരത്തെ, താങ്കളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്, ഈ പേരുകൂടി ഒന്ന് പറയാമോ?
1: എന്റെ പേര് ഫാത്തിമ.
0: ഫാത്തിമ, ഓക്കെ. അപ്പൊ പെട്ടെന്ന് ഒരു പാട്ടുകൂടി ഓർമ്മ വന്നു, ഓണാട്ടുകാരുടെ പാറ്റേൺ അല്ല, എന്നാലും ഞാൻ പറയാതെ പോകാൻ വയ്യ. നെഞ്ചിനുള്ളിൽ നീയാണ്. ഓക്കെ ഫാത്തിമ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മഴയെത്തും മുൻപേ ഫാത്തിമ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: അതിപ്പോ എന്താ, ഇന്നലെ തന്നെ 5 മണിക്ക് കറണ്ട് പോയിട്ട് 3 മണി എന്തോ ആയി ഇവിടെ വന്നപ്പോ. ഞങ്ങള് പിന്നെ രാത്രി വേറെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി, അതായിരുന്നു അവസ്ഥ. അപ്പൊ എല്ലാ ലൈനും മറ്റേ ലൈൻ ടച്ചിങ് നടത്തുന്നത് അത് KCB
0: വേഗമാക്കുക. അതെ,
1: അതെന്ന് വെച്ചാൽ മരങ്ങളെല്ലാം മരമാണ്, നമുക്ക് പറയാൻ പറ്റില്ല പ്രകൃതിയാണ് എങ്ങനെ എങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു വെക്കുക, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ലൈനൊക്കെ പൊട്ടിക്കിടന്ന് മരം വീണ് ബാക്കി ഓക്കെ ഓക്കെ, മരമാണ് നമുക്ക് പറയാൻ പറ്റില്ല പ്രകൃതിയാണ് എങ്ങനെ എങ്ങനെ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു വെക്കുക, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ലൈനൊക്കെ പൊട്ടിക്കിടന്ന് മരം വീണ് ബാക്കി ഓക്കെ ഓക്കെ, പക്ഷെ ലൈൻ പൊട്ടിക്കിടന്നിട്ട് പല ആളുകളും മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ അതൊക്കെ നമുക്ക് ഒരു വിധത്തിലൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ആരുടെങ്കിലും വീട്ടിലൊക്കെ മറ്റേ മരമൊക്കെ നശിക്കാറായിരുന്നു, ഇപ്പൊ ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക.
0: വെട്ടിക്കളയ
1: മരം

0: കിട്ടുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. എന്തെങ്കിലും അപകടകരമായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക, ഒരു വിധത്തിലൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ ആരുടെങ്കിലും വീട്ടിലൊക്കെ മറ്റേ മരമൊക്കെ നശിക്കാറായി നിപ്പുണ്ടെങ്കിൽ വെട്ടിക്കളയുക. അല്ല, മരം വെട്ടുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. എന്തെങ്കിലും അപകടകരമായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക. പിന്നെ ഓട തോട് ഇതെല്ലാം വൃത്തിയാക്കുക. ഇനി അങ്ങോട്ട് പനിയുടെ സീസൺ ആയിരിക്കും, അപ്പൊ രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക.
1: ഉറപ്പായിട്ടും ഫാത്തിമ, ഇതൊക്കെ തന്നെയാണ്. ഇനി ആളുകൾ, നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ യാത്രക്കാർ ഓരോ സ്ഥലം പറഞ്ഞിട്ട് അവിടെ വരുത്താനുള്ള മാറ്റങ്ങൾ പറയട്ടെ അല്ലേ.
0: ഞങ്ങളുടെ ചുറ്റുമൂലെ തഴവ ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡ് ഞങ്ങൾക്ക് നല്ലൊരു മെമ്പറുണ്ട്. അപ്പൊ അതിലൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മെമ്പറിന്റെ പേര് പറഞ്ഞ കുഴപ്പമുണ്ടോ?
1: പറഞ്ഞോളൂ.
0: നാദിർഷ എൻ ഷാജി എന്നാണ് ഞങ്ങളുടെ മെമ്പറിന്റെ പേര്. അപ്പം ആള് നല്ല രീതിയില്
1: എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നുള്ളൊരു
0: ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം ഫാത്തിമ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇനി മനോഹര ഗാനമായിട്ട് ശരത്തും ഉണ്ടാവും, കഥ പറഞ്ഞു ഞാനുണ്ടാവും.
0: ശരത്തിന് എന്റെ പ്രത്യേക ആശംസകൾ.
1: തീർച്ചയായിട്ടും ശരത്ത് കേൾക്കുന്നുണ്ട്. ശരത്തിന് സന്തോഷം, രാവിലെ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ശരത്തെ. ഇനിയും പാട്ടുകളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറാൻ സാധിക്കട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇനിയിപ്പോ എന്തായാലും ആകാശവാണി വാർത്തകളാണ്, നിങ്ങൾ ഈ ഒരു വിഷയം ഓർത്തു വെച്ചോളൂ, വിളിക്കണം എന്റെ കൂടെ പോരണം, വരാതെ ഞാൻ വിടില്ല, എൻ്റെ കൂടെ വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ മഴയെത്തും മുൻപേ നമ്മൾ നമ്മുടെ നാടിനെ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോൾ എപ്പോഴും ഒരു നിരീക്ഷണം നല്ലതാണല്ലോ. നിരീക്ഷിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റോഡിലാണെങ്കിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലാണെങ്കിലും നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം വേഗം തിരികെ എത്താട്ടോ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.
2: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
3: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ് ടു ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ. മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
2: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം.
5: ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വില കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും.
7: വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
8: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എച്ചിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമവിഭാഗം മേധാവി

0: ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റു 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക, മുനിസിപ്പൽ, കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12th class പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലെബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലെബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ,

0: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
1: എന്തുവടി ഇത്?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
1: എല്ലാത്തിനും വിലക്കുറവാണ്.
0: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
1: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
0: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
3: പിന്നെ തീർച്ചയായും വാങ്ങണം.
2: എവിടെ നിന്ന് വാങ്ങാനാ?
3: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ. അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
2: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
3: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ കെജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
12: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.

0: തലച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ ACകൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും നമ്മുടെ യാത്രകൾക്കോ നമ്മുടെ പ്രോഗ്രാമുകൾക്കോ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ സഞ്ചരിക്കാൻ നമ്മളിലോട്ട് കയറാനുള്ള ടിക്കറ്റ് നമ്പർ എത്രയാണ്? 9544-7001 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ മഴയെത്തും മുൻപേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാനിങ്? നമുക്ക് ചെറിയൊരു ഒന്ന് തുറന്നെങ്കിലും ഒന്ന് പറയണ്ടായോ? ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറയാതെ പോകരുത് കേട്ടോ. ഈ ഒരു മഴക്കാലം വരുന്നതിന് മുൻപ് നമ്മുടെ, കുറച്ച് മുൻപ് ഫാത്തിമ പറഞ്ഞതുപോലെ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കൂടി ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓടകളും അവിടെ മാലിന്യങ്ങളൊക്കെ കൂമ്പാരം കൂടി കിടക്കുന്നതൊക്കെ കൃത്യമായി വൃത്തിയാക്കി വെടിപ്പോടെയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് റോഡും കുഴിയെല്ലാം ഒന്നുപോലെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറുന്ന ഒരു നമ്മൾ കുറച്ചുകൂടി മുൻകൂട്ടി ചില കാര്യങ്ങൾ ചെയ്യണം. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ നിങ്ങൾ വരുത്താൻ, ഈ മഴയ്ക്ക് മുൻപ് വരുത്താനുള്ള ആഗ്രഹങ്ങളും മാറ്റങ്ങളും ഒക്കെ തുറന്നു പറയാം. ഒരു പക്ഷേ ഈ റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും മഴ വന്നു കഴിഞ്ഞാൽ കുഴിയും ഒന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എത്തുന്നതിന് മുൻപ്, ഏതൊരു കാര്യത്തിന് മുൻപ്, ഇപ്പോൾ എക്സാമിന് മുൻപ് നമ്മൾ നല്ലതുപോലെ പഠിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനുള്ള, വരുത്താനുള്ള മാറ്റങ്ങൾ, ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തത്സമയം പറയാം. പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ സഞ്ചരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഓക്കെ, ചെറിയൊരു സാങ്കേതിക പ്രശ്നം കാരണം ഇടയ്ക്കൊന്ന് സ്റ്റക്കാ വേണ്ടി വന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, വിളിക്കേണ്ട നമ്പർ 9544-7001 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അഭിപ്രായങ്ങളൊക്കെ പറയാം. മഴയെത്തും മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ പുരയ്ക്ക് മേലെ ചാഞ്ഞു നിൽക്കുന്ന പണം കായ്ക്കുന്ന മരമാണെങ്കിൽ അതിനെ വെട്ടിക്കളയണം എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കാം. അതോടൊപ്പം തന്നെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന അപകട സാധ്യതയുള്ള വൃക്ഷങ്ങൾ

0: ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങൾ വിതയ്ക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് അമ്മേ. ചെറിയ ചെറിയ മഴകൾ ഇങ്ങനെ നന്നായിട്ട് പെയ്യുന്നുണ്ടല്ലേ. ചെറിയ ചെറിയ മഴയല്ല. ഓക്കെ അമ്മേ പറഞ്ഞു. തീർച്ചയായിട്ടും ആളിങ്ങനെ എല്ലാം കേട്ട് എന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ആള് ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ തന്നെ ഫാത്തിമ വിളിച്ചിട്ട് പറഞ്ഞു ശരത്ത് മനസ്സിൽ ആഗ്രഹിച്ച പാട്ടാണ് ഇട്ടു കൊടുത്തത്.
1: ഞാനിപ്പോ
0: ശരത്തിനോട് കുറച്ചു മുൻപ് പറയാണ്, ശരത്തിന് പാട്ടുകൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏത് രാജ്യത്തെ ഏത് മൂവിയെ പറ്റിയിട്ടും അവന് നല്ല ധാരണയുണ്ട്. അധികം ആള് മിണ്ടില്ല, പക്ഷെ എല്ലാത്തിനെ പറ്റി നല്ലൊരു അറിവുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ അപ്പൊ അമ്മ, ഈ മഴ എത്തും മുൻപ് നമ്മൾ
1: ചെയ്യേണ്ട സാധിയെ എവിടെ പോയാലും സാധിയുടെ പേര് പറയും, പേര് പറയും, ഈ കരുത്തുമോന്റെ പേര് പറയും.
0: ഓക്കെ അമ്മേ. അപ്പൊ അമ്മ പറഞ്ഞു
1: വലിയൊരു പേരാ, നല്ല സന്തോഷമുള്ള. പിന്നെ
0: പറയൂ,
1: മഴയത്ത് മുമ്പ് നമ്മള് പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വാർഡുകളിൽ ഓരോ മെമ്പർമാരും ചെയ്യേണ്ടത് നമ്മുടെ റോഡിന്റെ ശോചാ എവിടാ അവിടെ പരിഹരിക്കണം. നമുക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി ഓടകൾ വൃത്തിയാക്കണം. പിന്നെ ഈ കറണ്ട് പോക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. മിക്കവാറും കറണ്ട് ഇല്ല. ഞങ്ങളെ പോലൊക്കെ ഉള്ള വയ്യാത്തവരൊക്കെ കിടക്കുന്ന ഓരോ വീടുകളിലും കറണ്ട് ഇല്ലാതെ വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥയൊന്ന് മനസ്സിലാക്കി. അത് അധികൃതർ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറണ്ട് കെട്ട് ഉണ്ടാവരുത്. ഒരു മണിക്കൂറിനകത്ത് വെച്ച് രണ്ടു മൂന്നും പ്രാവശ്യം കറണ്ട് പോകും. പിന്നെ ഞങ്ങളുടെ പന്മര പഞ്ചായത്തിനാണെങ്കിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം വലിയ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ മൂന്നും നാലും ദിവസം വെള്ളമില്ലാതെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലാണ് പോയി വെള്ളം കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ റോഡിന്റെ ഈ വികസനം നടക്കുന്നത് കൊണ്ട് ചിലയിടത്തൊക്കെ പൈപ്പ് പൊട്ടുന്നുണ്ട്. അതും നമുക്കറിയാം. എത്രയും പെട്ടെന്ന് അത് സുഖം അത് ശരിയാക്കി നമുക്ക് ഒരു വലിയ എന്നും അങ്ങ് കിട്ടിയില്ലെങ്കിൽ ഒന്നിനാടെങ്കിലും വെള്ളം കിട്ടത്തക്ക രീതിയിലാണ് നമുക്ക് അതിനൊരു സൗകര്യപ്രദം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ റോഡ് മുഖ്യ പ്രശ്നമാണ്.
0: മഴ വരുന്ന സമയത്ത് റോഡിലെ കുഴികളൊന്നും ആളുകൾ അറിയില്ല. അപ്പൊ അതിന് മുൻപേ നികത്തി കറക്റ്റ് ചെയ്യണം, റോഡൊക്കെ കറക്റ്റ് ചെയ്യണം.
1: മോളെ വണ്ടിയിലൊക്കെ പോകുമ്പം നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായാലും പോയി ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്കും ഓട്ടോ ഒക്കെ അറിയാതല്ല. വഴി ഏതാ കുഴി ഏതാ വെള്ളം ഏതാന്ന് അറിയാൻ വയ്യാതാ കൊണ്ടുപോയി സാധിക്കുന്നത്. ഉണക്ക സമയത്ത് പോലും അസുഖങ്ങൾ കാണിക്കുന്നത് വേറെ തന്നെ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡിന്റെ
0: ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
1: കറക്റ്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ പന്മര പഞ്ചായത്തിന്റെ കുടിവെള്ളത്തിന്റെ എത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തക്കത് പോലെ ഞങ്ങളെ പരിഹരിക്കും.
0: തീർച്ചയായിട്ടും
1: വലിയൊരു അത്യാവശ്യമാണ്.
0: തീർച്ചയായിട്ടും നമുക്കിത് അധികൃതർ കേൾക്കട്ടെ.
1: അതേപോലെ വേറെ ഒരു കാര്യമുണ്ട് മോളെ,
0: പറഞ്ഞോളൂ.
1: നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മളായിട്ട് നടത്താതെ നമുക്കത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരാനുള്ള ഒരു അവസരം നമ്മുടെ മെമ്പർമാരായാലും മുൻകൈയെടുക്കണം.
0: എന്താണ് ഞങ്ങളുടെ വിജയമാമ ചെന്നിട്ട് എന്ത് കാര്യമാണ് സാധിക്കാതെ പറഞ്ഞു വിട്ടേ?
1: എനിക്ക് ഇപ്പൊ സ്വന്തമായിട്ടൊരു ആവശ്യം വരുന്നതേ ഉള്ളു, അത് സാധിച്ചില്ല.
0: വരുന്നതിന് മുൻപേ ഒന്ന് പറയണം. എന്തായാലും മഴ എത്തും മുൻപേ ഉള്ള കാര്യം പോലെ തന്നെ ഞാൻ ചെല്ലും മുൻപേ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം.
1: അല്ല, ഞാൻ ചെല്ലുവാ ഇന്നോട്ടെ, ഞാനെങ്കിൽ ചെല്ലുവാ.
0: ഓക്കെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ കേട്ടോ.
1: നടക്കട്ടെ മോളെ, സന്തോഷമായിട്ട് നോക്കി ഞാൻ ഒരു മെസ്സേജ് അയച്ചേക്കാം.
0: ഓക്കെ അമ്മേ, ഓക്കെ, ശരി, സന്തോഷം.
1: ശരി, സന്തോഷം മോളെ.
0: അമ്മ, ഏറ്റവും വലിയൊരു എൻ്റെ ഒരു സന്തോഷം കൂടി ഇതേ ഒരു കൂട്ടത്തിൽ ഷെയർ ചെയ്യാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇരുന്ന് ഇറങ്ങുമ്പം മാത്രം തിരക്കുന്നതല്ല കേട്ടോ. നമ്മളെ തിരക്കി ഒരു ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത കുറേ ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് മീൻസ് റേഡിയോയുടെ നമ്പറിലോട്ട് ഇങ്ങനെ അയക്കാറുണ്ട്. ഓ, നിങ്ങളോട് ഇപ്പോൾ ഐശ്വര്യയൊക്കെ പറഞ്ഞു ഒരു ദിവസം വന്നില്ലെങ്കിലും തിരക്കാൻ ആളുണ്ട് കേട്ടോ. അതിന് വലിയ സന്തോഷമാണ് നിങ്ങൾ എന്നെ തിരക്കുന്നതിനും. അല്ലെ, ഞാനെന്ന് മാത്രമല്ല ഓരോ ആർജിക്കും കിട്ടുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം അത് തന്നെയാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്? ശാരി. എവിടുന്ന് വിളിക്കുന്നു? ആദിനാട്. ഒരു മിനിറ്റ് മോളെ, ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ആ പറഞ്ഞോളൂ.
2: അന്ന് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു
0: മനുഷ്യനല്ലേ മുത്ത, ഇടയ്ക്ക് ഒരു മറവിയൊക്കെ വരില്ലേ, എന്നോട് പൊറുക്കുവോ? എടാ മോളെ, അവിടെ എനിക്ക് ഒട്ടും, എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രോബ്ലം ആണോ റേഡിയോയിലോട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണോ എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഒട്ടും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ദയവായിട്ട് വിളിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിക്കല്ലേ, പിന്നെ ഫോൺ ലൗഡ് സ്പീക്കറിൽ വിടരുത്. ഇത്രയും കാര്യം, ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കേൾക്കാം, പറയാം, കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വിളിച്ചോളൂ, യാത്ര എങ്ങനെ ചെയ്യാം? കേസ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
2: ഹലോ
0: ഹലോ, കേൾക്കാം, പറഞ്ഞോ. ഹലോ, ഓക്കെ, അപ്പോൾ റേഞ്ചിൻ്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതോ ലൗഡ് സ്പീക്കറിലിട്ടതാണോ, എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മഴയത്ത് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ റോഡ്, നിങ്ങൾ ചുറ്റുമുള്ളതിലൊന്ന് രാവിലെ പലതരത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും യാതൊരു വിധ ചിന്തയില്ലാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ ഡെയിലി പോകുന്ന വഴിക്ക് ഏതൊക്കെ സംഭവങ്ങൾ, ചില മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരു പൂ വിരിഞ്ഞാൽ പോലും അതിനെ നോക്കും, എല്ലാം കൃത്യമായി ചുറ്റുപാടും പരിസരബോധത്തോടു കൂടി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാടിൻ്റെ നല്ല നാളേക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴയെത്തും മുൻപ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തത്സമയം ഷെയർ ചെയ്യാം. റോഡുകളാണെങ്കിലും ഓടയാണെങ്കിലും വെള്ളപ്പൊക്ക ബാധ്യതയായിട്ടുള്ള ഭയങ്കര മഴ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ മഴ എത്തും മുൻപ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും, മഴയെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വെള്ളക്കെട്ട് ഒഴുകി പോകാനുള്ള ഓടകളാണെങ്കിലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ പരിഹാരം കണ്ടെത്തുന്നതിന് മുൻപേ, മഴ എത്തും മുൻപേ നമ്മൾ ചിന്തിക്കേണ്ട പരിപാലിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ചില ഓടകളൊക്കെ കാട് കയറി കിടക്കുമായിരിക്കും. അപ്പോൾ മഴ വരുമ്പം നമുക്ക് വഴിയാത്രക്കാർക്ക്, പ്രത്യേകിച്ച് നടക്കുന്ന ആളുകളാണെങ്കിലും ടൂ വീലർ യാത്രക്കാരാണെങ്കിലും, വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലോട്ട് ഒതുക്കേണ്ട അവസ്ഥ വരും. ആ സമയത്ത് ഈ ഓടയും അല്ലെങ്കിൽ കുഴിയൊന്നും അവർ കാണില്ല. അപ്പോൾ കൃത്യമായ ജാഗ്രതകളും നിർദ്ദേശങ്ങളും ഒക്കെയോടുകൂടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്നല്ലേ പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് പറയാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം കേട്ടോ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ലോഡാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. മഴയെത്തും മുൻപേ നമ്മൾ ചെയ്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾക്ക് ചുറ്റും നമ്മുടെ വെള്ളപ്പൊക്കങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴയ്ക്ക് മുൻപ്, മഴ എത്തിയിട്ടില്ല ഇനി സമയമുണ്ട്, എന്നിരുന്നാലും ഒരു ഒരു ഏതൊരു കാര്യത്തെയും കുറച്ചുകൂടെ മുന്നിൽ കണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമുക്കൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ആരാണെന്ന് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഞാൻ സൗണ്ട് കേട്ട് പറയട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ സർ. രാവിലെ ഞാനിങ്ങനെ ചോദിക്കുവാ, നമുക്ക് ഈ മഴ എത്തും മുൻപേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പ്രദേശവുമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഴക്കാലത്തെ നമുക്ക്, ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലഘട്ടമാണ്, അപ്പൊ അതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്താലോ.
1: ഓ, തീർച്ചയായിട്ടും. നല്ല ടോപ്പിക് ആണ്.
0: ഓക്കേ സർ, പറഞ്ഞോളൂ.
1: അറിയാം, നമ്മുടെ മൺസൂൺ ഇപ്പൊ ഒരു പ്രീ മൺസൂൺ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. വേനൽക്കാലവും വേനൽ മഴയും പിന്നെ മൺസൂണിന് മുമ്പുള്ള ഒരു, എനിക്കതൊരു ആശ്വാസ മഴയാണ്. ഭയങ്കര ചൂടായിരുന്നു, എല്ലാരും ഒന്ന് പ്രതീക്ഷിച്ചു, ഓക്കെ ഒരു നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ. അങ്ങനെ നമുക്ക് മഴ തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാം ഈ മഴക്കാലം പെട്ടെന്നൊരു മഴ ഒരു ചൂടത്ത്, ചൂട് കഴിഞ്ഞൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴത്തേക്ക് കുറെ വൈറസും വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്നുള്ള വെള്ളം കൂടി അത് നമ്മൾ സൂക്ഷിക്കണം. കാരണം ഈ നല്ല ശുദ്ധമായിട്ടുള്ള ജലം തന്നെ ഇത് കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത്യാവശ്യം നല്ല ശുദ്ധ ആറോ വാട്ടറോ അല്ലെങ്കിൽ ഫിൽട്ടർ വാട്ടർ യൂസ് ചെയ്യുന്നിടത്തുനിന്ന് ജ്യൂസ് കുടിക്കുകയോ അങ്ങനെ ചെയ്യുക. കഴിവതും പുറത്തുനിന്ന് വെള്ളം കുടിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലെ തന്നെ ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുക. അത് നമുക്ക് ഒന്ന് തിളപ്പിച്ച് ആറിച്ച് കുടിക്കാം, അല്ലെങ്കിൽ നല്ല ഫിൽട്ടർ ചെയ്ത് വെള്ളം യൂസ് ചെയ്യാം. അതൊന്ന്. പിന്നെ നമുക്കറിയാം, നമുക്ക് ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വെള്ളം ഒത്തിരി എടുത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കും. കെട്ടിക്കിടക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർ ബോൺ ഡിസീസസ്, ലെപ്റ്റോസ് വൈപ്പ്, നമുക്കറിയാം ഈ എലികളുടെ മൂത്രത്തിൽ നിന്നുള്ള അസുഖം, ലെപ്റ്റോസ്പൈറോസിസ് പോലുള്ള അസുഖങ്ങൾ, പ്ലേഗ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പരിസരത്ത് നമ്മൾ അലക്ഷ്യമായിട്ട് എടുത്തെറിയുന്ന ഈ ചിരട്ട പിന്നെ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പിന്നെ ഈ യൂസ് ചെയ്യാത്ത പഴയ ടയേഴ്സ് ഒക്കെ ഇല്ലേ, ടയറ്, അങ്ങനെയുള്ള ഏത് സാധനങ്ങളും, ശുദ്ധജലം കെട്ടിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് സാധനവും അത് നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ, നമ്മൾ ഈ മഴയ്ക്ക് മുമ്പേ അതൊരു മഴ നനയാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റുകയോ, അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ പരിസരത്തു നിന്ന് വൃത്തിയാക്കി ആക്രിക്കാർക്ക് കുടിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. കാരണം എന്താ പറ്റുന്ന പറഞ്ഞാൽ, ഈ ശുദ്ധജലം കെട്ടിക്കിടക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈഡിസ് ഈജിപ്റ്റേ പോലുള്ള മോസ്കിറ്റോസ് ബ്രീഡ് ചെയ്യും. നമുക്കറിയാം ഈ ഈഡിസ് ഈജിപ്റ്റേ മോസ്കിറ്റോ കാരണം നമുക്ക് ഏതൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്ന് അറിയാം. ഡെങ്കിപ്പനി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നമുക്ക് കൂടുതൽ വരും. അപ്പം നമ്മൾ മഴയ്ക്ക് മുമ്പേ നമ്മുടെ പരിസരം, ഏറ്റവും ആദ്യം നമ്മുടെ പരിസരം വൃത്തിയാണോ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമുക്കറിയാം റോഡ് പണിയൊക്കെ നടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റോഡിലെ കുഴിക്കകത്ത് വെള്ളം നിറയും. അവിടെ കുഴിയുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൂ വീലേഴ്സ് ആണ്. അവര് രാത്രിയില് മഴയും പെയ്യുന്ന നമുക്ക് ശരി കാണാൻ പറ്റത്തില്ല, വിസിബിലിറ്റി കുറവായിരിക്കാം. അപ്പൊ ഈ കുഴിക്കകത്ത് ഈ വെള്ളം നിറഞ്ഞ ഇതിനകത്ത് ശരിക്കും എത്ര കുഴിയുണ്ട് എന്നും നമ്മൾ അറിയാതെ നമ്മൾ ബൈക്കുമായിട്ട് പോയി കൺട്രോൾ വിട്ട് പലയിടത്ത് പല ആക്സിഡൻസും അതിനകത്ത് മരണം വരെ പെടുന്ന രീതിയിലുള്ള ആക്സിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് റോഡ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ്, ഇപ്പം നാഷണൽ ഹൈവേ ആണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, സർവീസ് റോഡൊക്കെ പ്രോപ്പറായിട്ട്, കാരണം അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്, റോഡ് പണി നടക്കുന്നു അത് ശരിയാണ്, അതിന്റെ കൂടെ തന്നെ ഉള്ള അതിനുള്ള ഓൾട്ടർനേറ്റീവ് റൂട്ട് കുഴി ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടുകാർക്ക് സുഖമായിട്ട് പോകുന്ന രീതിയിൽ ആക്കി കൊടുക്കണമെന്നുള്ള റൂളുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ സ്കാനിങ് സെന്ററിന്റെ അടുത്ത് തന്നെ സർവീസ് റോഡിൽ ഭയങ്കര കുഴിയും പൊടിയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ എഞ്ചിനീയറിന് ഒരു മെയിൽ അയച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് സെയിം ഡേ അവർ വന്ന് അതെല്ലാം ക്ലിയർ ചെയ്തു, റോഡെല്ലാം നന്നായിട്ട് ടാർ ചെയ്ത് തന്ന്. അപ്പൊ നിങ്ങളുടെ പരിസരം, നിങ്ങളുടെ അടുത്തോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർവീസ് റോഡ് നോർമൽ നല്ല രീതിയിലാക്കി തരാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അത് അവർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആക്സിഡൻസും ഒക്കെ കുറയ്ക്കാം.
0: ഓക്കെ സർ, അപ്പോൾ നമ്മൾ റോഡ് അപകടങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, രോഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു, ഇനി എന്തെങ്കിലും സാറിന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ?
1: പിന്നെന്താ, നമ്മൾ മഴയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാറിന്റെയും ടൂ വീലേഴ്സിന്റെ ഒക്കെ ടയർ ഒത്തിരി തേഞ്ഞതാണെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. നിങ്ങൾ അത് ലാസ്റ്റ് ഓക്കെ ലാസ്റ്റ് കിലോമീറ്റർ വരെ ഓടിക്കുന്ന രീതിയിൽ ടയർ ഓടിക്കരുത്, കമ്പി തെളിയുന്നതിനും വരെ. കാരണം നമുക്കറിയാം ഈ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ തേഞ്ഞ ടയറും റോഡുമായിട്ടുള്ള ഒരു ഗ്രിപ്പ് ഫ്രിക്ഷൻ വളരെ കുറവാണ്. അപ്പൊ അത് ആക്സിഡൻസ് ഉണ്ടാക്കാനാ. അപ്പൊ അത് നിങ്ങൾ അതിന് മുമ്പേ ടയറൊക്കെ മാറ്റി സുരക്ഷിതമായിരിക്കുക. നമ്മൾ ഒരു 100-200 രൂപ ലാഭിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ ജീവന് വരെ ആയിരിക്കും ആപത്ത് വരുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ വണ്ടികളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രേക്കൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
0: ഇതൊക്കെയാണ് മഴ എത്തും മുൻപേ നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം.
1: പിന്നെ ആൾക്കാർ, പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ലാസ്റ്റ് ഒരു 2 ദിവസമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു പറയണമെന്ന് ആൾക്കാര്, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, എന്നാലും ആൾക്കാര് കിറ്റിനകത്ത് വേസ്റ്റ് കൊണ്ടുപോകും, നമ്മുടെ വീടിന്റെ മുമ്പിൽ തന്നെ ഇടുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ ഇന്ന് ഇവര് വിചാരിക്കും ഒക്കെ വെള്ളവന്റെ വീടിന്റെ വാതക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ വേസ്റ്റ്, നമ്മൾ അലക്ഷ്യമായിട്ട് എറിയുന്ന വേസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ഭൂമിയിലോട്ട് ഇറങ്ങുകയും നമ്മുടെ വാട്ടർ ടേബിളിൽ ഇത് കണ്ടാമിനേഷൻ നടക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എല്ലാവരുടെയും, നമ്മുടെയായിരിക്കും നമ്മുടെ കിണറ്റിലെ വെള്ളം സേഫാണ് ഒരിക്കലുമല്ല. നമ്മുടെ ഈ നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ മലിനമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും വെള്ളം, ഇത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമുക്ക് ശുദ്ധജലം കിട്ടാത്ത ഒരവസ്ഥയാണ്. അത് പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നിങ്ങൾ തന്നെ സംസ്കരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാന്നുള്ളൂ. പ്ലാസ്റ്റിക് വേസ്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക, ഡ്രൈ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഈ അഴുകുന്ന കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ. നമുക്കറിയാം ഇപ്പൊ ഈ പച്ചക്കറിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ മീൻ വെട്ടിയതിന്റെ ബാലൻസോ ഒക്കെ നമുക്ക് ചെടികൾക്കായിട്ട് ഇടുകയോ അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് അത് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒക്കെ കുറെ ബയോ ബിൻസും ഒക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അത് അത്ര എക്സ്പെൻസീവ് ഉള്ള കാര്യമല്ല, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ മക്കളെ ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നമ്മൾ എവിടെയെങ്കിലും ഫാമിലിയായിട്ട് പോകുമ്പോൾ മക്കളെ ഉപയോഗിച്ച് നമ്മൾ വേസ്റ്റ് വലിച്ചെറിയുന്നത് കണ്ടാൽ അവർ വലുതാകുമ്പോൾ സെയിം ഈ അച്ഛനമ്മമാര് ചെയ്യുന്നത് തന്നെ ആയിരിക്കും മക്കളും ചെയ്യുന്നത്. അപ്പൊ ഈ ഭാവിയിൽ നമുക്ക് വേണ്ട ആ മാറ്റം അത് നമ്മളായിരിക്കണം ഒരു മാതൃകയായിട്ട് നമ്മുടെ മക്കളെ കാണിക്കേണ്ടത്. ഇടയ്ക്ക് എന്റെ ഒരു കസിൻ പറയുന്നുണ്ടായിരുന്നു, ഓസ്ട്രേലിയയിൽ അവര് യാത്ര ചെയ്യുമ്പോൾ മക്കള് അവരുടെ അച്ഛനും അമ്മമാരും നല്ല പ്രോപ്പറായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, അത് കണ്ടാണ് ഈ മക്കൾ വളരുന്നത്. അവിടുത്തെ എല്ലാ സിഗ്നൽസും അവിടുത്തെ സൈൻ ബോർഡ്സും എല്ലാം നോക്കി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ നെക്സ്റ്റ് ജനറേഷനും അത് തന്നെ ഫോളോ ചെയ്യും. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, ഒരിക്കൽ ഒന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറയുന്ന അനാവശ്യമായിട്ട് ഹോൺ അടിക്കും. അനാവശ്യമായിട്ട് ഹോൺ അടിച്ച് ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ്
0: ചെയ്യാണ്.
1: അതെ, കുട്ടികളും കാണുന്നത് ഇതാണ് നോർമൽ, എന്റെ അച്ഛൻ ഇതാണ് ചെയ്യുന്നത്, അപ്പൊ ഞാനും ഇതാണ് ചെയ്യേണ്ടത്. സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ ടീച്ചേഴ്സിനൊക്കെ ഒത്തിരി അവർക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നോർമൽ ട്രാഫിക് റൂൾസിനെ കുറിച്ചും നമ്മൾ എങ്ങനെയാണ് പബ്ലിക്കിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ സ്കൂളിൽ നിന്ന് അവർക്കും, അതിനൊന്നും ആർക്ക് സമയമില്ല. ഇപ്പം ഇവരെല്ലാം ഈ പഠിപ്പിക്കാൻ A+, എല്ലാവർക്കും A+ ആണ് വേണ്ടത്. പക്ഷെ ജീവിതത്തിൽ ഒരു A+ ഒരു ക്യാരക്ടർ ആവാനായിട്ട് ആരും ശ്രമിക്കത്തില്ല. എല്ലാവർക്കും ബുക്കിലും മാർക്ക്ഷീറ്റിലും A+ മാത്രം മതി. ഇതൊക്കെ മാറേണ്ട ഒരു കാര്യമാണ്. A+ നേടുന്നതിനല്ല, അവരുടെ ക്യാരക്ടർ A+ ആവുന്നതിനാണ് പേരന്റ്സ് ഹാപ്പി
0: ആവുന്നത്. ഒരുപാട് സന്തോഷം. ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ ലളിതമായിട്ടും എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ സാർ പറഞ്ഞിരിക്കുകയുണ്ടായി. താങ്ക് യു സർ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. മഴയെത്തും മുൻപേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഒന്നിച്ച്.
1: ഓക്കെ,
0: താങ്ക് യു സർ. നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു നമ്മളോടൊപ്പം ലൈനിലുണ്ടായിരുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങള് നമ്മള് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. വളരെ നന്നായിട്ട് തന്നെ സാർ നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ ചർച്ച തുടരാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താട്ടോ. സ്റ്റേറ്റ് 91.2 എൻ്റെ

0: ഓട്ടോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ,
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ, ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
7: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
11: ഇഷ്ടം പോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാധിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോക്ടർ സിദ്ധു സാർ പറഞ്ഞത് എത്രയോ നല്ല കാര്യങ്ങളാണ്. ഈ ആരോഗ്യപരമായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റോഡിലെ പണി നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഒരു മാർഗം സഹിതം സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് മഴയെത്തും മുൻപേ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ചുറ്റുപാടിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കണം, ഇങ്ങനെ വരുത്തിയിരുന്ന് ഇങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആശിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആശയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ വീട് പുതിയകാവ് കാട്ടിൽക്കടവ് റോഡിലാണ്. മഴ എത്തുന്ന സമയത്ത് ഈ റോഡ് മുഴുവൻ വെള്ളമാണ്. റോഡ് ഏതാണ്, കുഴി ഏതാണ് എന്നൊന്നും അറിയില്ല. ഓടകളും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാറുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താമോ എന്നാണ് ആശ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അധികൃതർ കേൾക്കട്ടെ, പരിഹാരം കാണട്ടെ. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ എത്രയോ സ്ഥലങ്ങൾ, എത്രയോ പ്രദേശങ്ങളാണ് ഓടയിലൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞില്ലെങ്കിൽ ഓട കാണാനേയില്ല. കുറച്ച് ഭാഗത്തുണ്ട്, അവിടെ മൊത്തം കാടായിരിക്കും. കുറേ ഭാഗത്തൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും വേനൽക്കാലം വരുന്നൊരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കായലിലൂടെയാണോ നമ്മൾ പോകുന്നത്, ബോട്ട് സർവീസ് ആണോ നമ്മുടെ ടൂ വീലറിലൊക്കെ പോകുന്നതിന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ അതിന് മുൻപ് തന്നെ കുറേ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക്, അതോടൊപ്പം തന്നെ അടുത്തൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മഴക്കാലത്തും മഴ എത്തും മുൻപേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മരങ്ങൾ കൃത്യസമയത്ത് വീടിന് മുൻപിലോട്ടൊക്കെ നിൽക്കുന്ന റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ കൃത്യമായി വെട്ടിമാറ്റുക എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പിൽ കാറ്റഗറിയിൽ പെടുന്ന ഒന്നിലധികം മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം കേട്ടോ. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണമെന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
9: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ മഴക്കാലം എത്തും മുൻപേ, മഴ എത്തും മുൻപേ നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു ഇങ്ങനെ സംസാരിച്ചത്. മഴക്കാലം രോഗങ്ങളുടെ കൂടി കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മളോട് ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. നേരത്തെ കാലേ കൂട്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്നുമൊക്കെ, അപകടം മീൻസ് രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് സാധിക്കും. പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കൊതുക് വളരാനുള്ള ഇടങ്ങളൊക്കെ നേരത്തെ എല്ലാം വൃത്തിയാക്കി നേരത്തെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും മുൻപേ നമ്മളൊരു കൃത്യതയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും അതിജീവിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ് കേട്ടോ. പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ ഇഷ്ടംപോലെ പാട്ടുകൾ കഥകളൊക്കെ ആയിട്ട് എൻറേഡിയോ 91.2 നിങ്ങളുടെ കാതോരത്ത് തന്നെ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ടാകും. ടീം എൻറേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻറേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: എന്റെ റേഡിയോ 91.2.

0: പറയുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
6: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് 1 April ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
7: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിയാണ്, കൂടെയുള്ളത് പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി. അടുത്തിടെ റിലീസ് ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ് ദൃഢം. ഷെയ്ൻ നിഗം പോലീസ് യൂണിഫോമിൽ എത്തിയ ചിത്രം കൂടിയാണ്. മലയാളി പ്രേക്ഷകർ എന്നും വളരെയേറെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്നതാണ് ഒരു പോലീസ് ചിത്രം എന്ന് പറയുന്നത്. പോലീസുകാരുടെ ജീവിതം മുൻനിർത്തി കഥ പറയുന്ന ഈ ചിത്രം വളരെ മികച്ച പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴിൽ വൻ വിജയമായ പോർത്തൊഴിലിന്റെ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഒരു പുതിയ ചിത്രം, ഒരു സ്ലോ ബേണിംഗ് പോലീസ് സ്റ്റോറി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സംവിധായകൻ ജിതു ജോസഫിനൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിക്കുന്ന മാർട്ടിൻ ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ജോമോൻ ജോൺ, ലിൻഡോ ദേവസ്യ എന്നിവർ ചേർന്നാണ്. 26 വയസ്സിൽ SI ആകുന്ന പോലീസുകാരുടെ ജീവിതമാണ് ചിത്രമെന്നും ആ ഒരു കഥാപാത്രത്തിന്റെ ട്രാവലാണ് സിനിമയിൽ പറയുന്നതെന്നും തിരക്കഥാകൃത്തുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. SI വിജയ് രാധാകൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ ക്ഷണിത്തിയിരിക്കുന്നത്. കുഴിനിലം എന്നൊരു നാട്ടിൻ പുറത്തെ പോലീസ് സ്റ്റേഷനിൽ SI വിജയ് രാധാകൃഷ്ണൻ എന്ന പുതിയ SI ചാർജ് എടുക്കുന്നതും താൻ ഏറെ ആഗ്രഹിച്ച ജോലിയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്ന അയാൾ സ്റ്റേഷനിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് നവാഗതനായ മാർട്ടിൻ ജോസഫ് ഒരുക്കിയിരിക്കുന്ന സിനിമയുടെ ഇതിവൃത്തം. കൊറോണ പേപ്പേഴ്സിനും വേലയ്ക്കും ശേഷം വീണ്ടും വേറിട്ട ഒരു പോലീസ് കഥാപാത്രമായി ഷെയ്ൻ എത്തുന്നു. ഈ ഒരു മൂവിയിൽ ഒരു പവർഫുൾ ആയ ഒരു ഹീറോ കോപ്പിനെ അല്ല ഷെയ്ൻ അവതരിപ്പിക്കുന്നത്, മറിച്ച് സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാനും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ശ്രമിക്കുന്ന ഒരു സാധാരണ പോലീസുകാരനെയാണ്. ജോലിയിലെ പുതുമുഖമായ നായകൻ ചില തെറ്റുകൾ വരുത്തുന്നതും അതിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒരാളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതും ചർച്ച ചെയ്യുന്നതാണ് ഈ ചിത്രം. ചിത്രത്തിൽ ഷോബി തിലകൻ, കോട്ടയം രമേശ്, ദിനേശ് പ്രഭാകർ, നന്ദൻ ഉണ്ണി, വിനോദ് ബോസ്, കൃഷ്ണപ്രഭ, സാനിയ ഫാത്തിമ, അഭിറാം രാധാകൃഷ്ണൻ, അങ്ങനെ വലിയ ഒരു താരനിര തന്നെയാണുള്ളത്. ഈ 4 എക്സ്പെരിമെന്റ്സ്, ജീതു ജോസഫ്, ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവ ചേർന്നാണ്

0: ഉൽപ്പന്നങ്ങൾക്കായി ഓരോ തരിപ്പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: യെസ് ബാക്ക് അഗൈൻ ഇൻ റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. അപ്പൊ ഇന്ന് റിലീസിനൊരുങ്ങുന്ന രണ്ട് മൂവിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ മൂവി സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ്. ഈ ഒരു മൂവിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അതിരടി. ഇപ്പോ ഈ രണ്ട് മൂവികളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് സൂര്യ മൂവിയിലേക്ക് തന്നെ പോകാം. സൂര്യയുടെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള രംഗങ്ങൾ അടങ്ങിയ ട്രെയിലറാണ് നിമിഷ നേരം കൊണ്ട് തരംഗമായി മാറിയത്. ഡ്രീം ബാരിയർ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിലൊരുങ്ങുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിൽ തൃഷിയാണ് നായികയായി എത്തുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സൂര്യയും തൃഷിയും വീണ്ടും ഒന്നിക്കുന്നത് എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. സംവിധായകനായ RJ ബാലാജി തന്നെ സൂര്യയ്ക്ക് വില്ലനായി എത്തുന്നു എന്നുള്ളതും ഈ ഒരു മൂവിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മാത്രമല്ല ഇന്ദ്രൻസ് സ്വാസിക, അനഘ മായാരവി, ശിവദ നാട്ടി, സുപ്രീത് റെഡ്ഡി എന്നിവരാണ് കറുപ്പിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കലൈവാനൻ എഡിറ്റിംഗും അൻപറിവ് വിക്രം മോർ എന്നിവർ ചിത്രത്തിന്റെ ആക്ഷനും ഒരുക്കുന്നു. സൗത്ത് ഇന്ത്യൻ സെൻസേഷനായ സായ് അഭ്യങ്കറാണ് സംഗീതം. ഛായാഗ്രഹണം GK വിഷ്ണു. മലയാളിയായ അരുൺ വെഞ്ഞാറമ്മൂടാണ് കറുപ്പിന്റെ സെറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ മലയാള മൂവിയുടെ വിശേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ കാത്തിരിക്കുന്ന അതിരടി തന്നെയാണ് ആ ഒരു വിശേഷം. ഈ ഒരു മൂവിയുടെയും ട്രെയിലർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാസ് എന്റർടൈനറായി ഒരുക്കിയിരിക്കുന്ന സിനിമയിൽ നെഗറ്റീവ് റോളിലാണ് ടോവിനോ എത്തുന്നത്. ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുകളിൽ ഒരാളായ അരുണിന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് അതിരടി. അപ്പോ ഈ ഒരു മൂവിയും തിയേറ്ററുകളിലേക്ക് ഇന്നാണ് എത്തിയത്. ബേസൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസൽ ജോസഫും ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തു എസും ചേർന്നാണ് നിർമ്മാണം. പോൾസൺ സക്രിയ, അരുൺ അനിരുദ്ധ് എന്നിവർ ചേർന്നാണ് തിരക്കഥ. സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിറും ടോവിനോ തോമസും അതിരടിയുടെ കോ പ്രൊഡ്യൂസേഴ്സ് ആണ്. മിന്നൽ മുരളിക്ക് ശേഷം ടോവിനോ തോമസും ബേസൽ ജോസഫും സമീർ താഹിറും അരുൺ അനിരുദ്ധനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് അതിരടി. ബേസൽ ജോസഫ്, ടോവിനോ തോമസ്, വിനീ ശ്രീനിവാസൻ എന്നിവർ ആദ്യമായാണ് ഒരു ചിത്രത്തിൽ ഒരുമിച്ച് എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ ഒരു മൂവിക്കുണ്ട്. വിഷ്ണു വിജയ് ആണ് സംഗീത സംവിധാനം. ഛായാഗ്രഹണം സാമുവൽ ഹെൻറി.

0: മറ്റൊരു മൂവി റിലീസിംഗ് വിശേഷത്തിലേക്കാണ് ഇനി പോകുന്നത്. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ പ്രധാന കഥാപാത്രമാക്കി ഷെറീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ മെയ് 28 വലിയ പെരുന്നാൾ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ദുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ആനക്കൊമ്പ് കള്ളക്കടത്തിന്റെ ഏറ്റവും ഭയാനകവും വന്യവുമായ ദൃശ്യങ്ങളുമായാണ് ഈ ഒരു മൂവി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതാണ് ഈ ഒരു ട്രെയിലർ നൽകിയിട്ടുള്ള സൂചനകൾ. ഗംഭീര ആക്ഷനുമായാണ് സിനിമ എത്തുന്നത് എന്നാണ് ട്രെയിലറിൽ പറയുന്നത്. ജിംഗിൾ ബീറ്റ്സ് തീം, വൈൽഡ് ബീറ്റ്സ് തീം, ഓഷ്യൻ ബീറ്റ്സ് തീം എന്നിങ്ങനെ 3 മ്യൂസിക് ട്രാക്കുകളിലാണ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. രവി ബ്രൂസർ ഒരുക്കിയിരിക്കുന്ന സംഗീതമാണ് ട്രെയിലറിലെ ഹൈലൈറ്റ്. കാട്ടാളൻ സിനിമയ്ക്കായി സംഗീത സംവിധായകൻ രവി ബസ്രൂർ ഒരുക്കിയ തീം മ്യൂസിക് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. മാർക്കോയ്ക്ക് ശേഷമാണ് വീണ്ടും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായുള്ള രവി ബസ്രൂറിന്റെ സഹകരണം. ടി സീരീസാണ് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഷിമാരു ആണ് ഡിജിറ്റൽ ആൻഡ് സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ. പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ്, സിദ്ദീഖ്, ആൻസൺ പോൾ, രാജ്, തിരൺ ദസു, ഷോൺ ജോയ് തുടങ്ങിയ ശ്രദ്ധേയ താരങ്ങളെയും, റാപ്പർ ബേബി ജീനിനെയും, ഹനാൻ ഷായെയും, കിൽ താരം പാർത്ഥ് തിവാരിയെയും, ലോക ഫെയിം ഷിബിൻ എസ് രാഘവിനെയും, ഹിപ്സ്റ്റർ പ്രണവ് രാജിനെയും, കോൾ മീ വെനത്തെയും ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തിടെ പോസ്റ്ററുകൾ എത്തിയിരുന്നത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് പോൾ ജോർജ്, ജോ പി വർഗീസ്, ജെറോ ജേക്കബ് എന്നിവർ ചേർന്നാണ്. സംഭാഷണമൊരുക്കുന്നത് ബിഗ് ബി, ചാപ്പാക്കുരിശ്, മുന്നറിയിപ്പ്, ചാർലി തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ഉണ്ണി ആറാണ്. ഒപ്പം തന്നെ നമ്മൾ പോകുന്നത് മധുവിധു എന്ന മൂവിയുടെ വിശേഷത്തിലേക്കാണ്. ചിരിയും കുടുംബ ബന്ധങ്ങളും കോർത്തിണക്കി പ്രേക്ഷക ഹൃദയം കീഴടക്കി ഫാമിലി എന്റർടൈനറായ മധുവിധു സോണി ലൈവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തിയേറ്ററുകളിൽ വളരെ മികച്ച പ്രതികരണം നേടിയ ചിത്രം മെയ് 22 സോണി ലൈവ്.
1: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ chocolates and products, attractive displays and sale, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ഇത് 91.2.
0: സിനിമ ടോക്കീസിൽ ഇനി ഫസ്റ്റ് ലുക്ക് ആണ്. അതെ, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്റെ റേഡിയോ 91.2 സിനിമ ടോക്കീസുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. യുവതാരങ്ങളും ശ്രദ്ധേയമായ താരനിരയും ഒരുമിക്കുന്ന പുതിയ മലയാള ചിത്രം പ്രേം പാർട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. സംവിധായകൻ ആമിർ പള്ളിക്കലും താരങ്ങളും അണിയറ പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പോസ്റ്റർ വളരെ വേഗത്തിലാണ് സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടിയത്. യൂത്ത് റൊമാന്റിക് എന്റർടൈനറായ ചിത്രത്തിന്റെ ആദ്യ ലുക്കിൽ തന്നെ സൗഹൃദവും തമാശകളും ആഘോഷിക്കുന്ന യുവത്വത്തിന്റെ നിറങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ലിജേഷ് കുമാർ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൽ ജോമോൻ ജ്യോതിരാണ് നായകൻ. നായികയുടെ മുഖം വെളിപ്പെടുത്താതെയാണ് ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ

അശ്വിൻ വിജയ്, ടിസ് തോമസ്, ഇന്നസെന്റ്, വിഘ്നേഷ്, സൽമാനുൽ ഫാരിസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. പുതിയ സോഷ്യൽ മീഡിയ താരങ്ങളുടെ പങ്കാളിത്തവും സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ അങ്കിത് മേനോനാണ്. സംഗീതം ഒരുക്കുന്നതും അങ്കിത് മേനോൻ തന്നെ. ഒപ്പം തന്നെ മറ്റൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലേക്ക് പോകുമ്പോൾ അത് കൊച്ചിയിലെ ലഹരി മാഫിയയുടെ കഥ പറയുന്ന യുവതാരം വിഹാൻ വിഷ്ണുവിന്റെ പുതിയ ചിത്രം വലയത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. രഘുറാം എന്ന ദ്വിഭാഷ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് സുധീർ സി ചക്കനാട്ട് സംവിധായക നിരയിലേക്ക് എത്തുന്ന ആദ്യ ചിത്രമാണ് വലയം. വിഹാൻ വിഷ്ണുവിനൊപ്പം അക്രം, സുനിൽ റാവുത്തർ, അനൂപ്, ജിറ്റി ജോസഫ്, അക്ഷയ തുടങ്ങിയ ഒരു കൂട്ടം പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ ഈ ത്രില്ലർ ഹ്രസ്വ ചിത്രത്തിന്റെ കഥ ആശ്രിത് സന്തോഷും തിരക്കഥാകൃത്തായ രഞ്ജിത് കൃഷ്ണമോഹന്റേതുമാണ്. ആലിയ ഡ്രീം സിനിമാസിന്റെ ബാനറിൽ ആശിഷസ് ആണ് ഈ ഹ്രസ്വ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്, ഉടൻ റിലീസിന് എത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാകുന്ന ആനന്ദ് മേനോൻ ചിത്രം ഹാപ്പി ലൂപ്പിന്റെ പൂജാ ചടങ്ങ് നടന്നു കഴിഞ്ഞ ദിവസം. ഗൗതമന്റെ രഥം, വാഴ വൺ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആനന്ദ് മേനോൻ ഒരുക്കുന്ന ചിത്രമാണ് ഹാപ്പി ലൂപ്പ്. ഇരിഞ്ഞാലക്കുട കാരാളം കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പൂജയിൽ മഞ്ജു വാര്യറും സിനിമയിലെ മറ്റ് അണിയർ പ്രവർത്തകരും പങ്കെടുത്തു. മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രത്തിൽ മുകേഷ്, ജെ പി തുമിനാട്, മധു വാര്യർ, വി കെ പ്രകാശ്, നീരജ രാജേന്ദ്രൻ, നിധിന്യ, അനു, നിശാന്ത് സാഗർ, ആദ്ര രാജീവ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മൂവി ബക്കറ്റിന്റെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത് ആഷിഖ് ഐമറാണ്. ഗൗതം ശങ്കറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. എഡിറ്റർ കണ്ണൻ മോഹൻ, സംഗീതം ഇലക്ട്രോണിക്സ് കിളിയും പാർവതീഷ് പ്രദീപും ചേർന്നാണ് ഒരുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സിനിമ ടാക്കീസിൽ നിന്നും തൽക്കാലം ഞാൻ ബൈ പറയുന്നു. നല്ല അടിപൊളി ഒരു ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു സഞ്ചാര പുസ്തകമാണ്. ഒരു സാധാരണ സഞ്ചാര പുസ്തകമല്ല, തികച്ചും അസാധാരണമായ വ്യത്യസ്തമായ 10 ദിക്കുകളിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിച്ചതിന്റെ ഓർമ്മ ചിത്രങ്ങളാണ്. ആ സഞ്ചാര കൃതിയിൽ അധികവും ആ പ്രദേശത്തെക്കുറിച്ചല്ല, അവിടുത്തെ ഭൂമിയെക്കുറിച്ചോ അവിടുത്തെ സഞ്ചാര പഥങ്ങളെക്കുറിച്ചോ അല്ല, കൂടുതലും അവിടുത്തെ മനുഷ്യരെ കുറിച്ചാണ്. ആ പ്രദേശത്തിന്റെ ചരിത്രങ്ങൾ, അതിന്റെ സംസ്കൃതി, ഇതൊക്കെ തൊട്ടുപോകുമ്പോഴും വല്ലാതെ മനുഷ്യനെ തൊടുന്ന ഒരു ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വി വിമൽ റോയ് എഴുതിയ നീർക്കിളികൾക്ക് പാടുമൊരു ദിക്ക് കാണാം എന്ന പുസ്തകമാണ്. സൈന്ധവ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം കല്യാളി ഭാഗത്തെ താമസക്കാരനായ വിമൽ റോയിയുടെ 2-ാമത്തെ പുസ്തകമാണ്. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് ഒരു വ്യവസായ സംരംഭകനായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഹൃദയം തൊട്ട മൂന്നാർ എന്ന സഞ്ചാരികളുടെ പറദീസയെക്കുറിച്ച് ഹൃദയം തൊട്ട ഭാഷയിൽ വിമൽ റോയിയുടെ പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പുസ്തകം തന്നെ മൂന്നാർ ദ പൊയിറ്റിക്കൽ റാപ്സഡി എന്ന പേരിൽ ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്യപ്പെട്ടു. 2-ാമത്തെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലോകത്തിന്റെ 10 സ്ഥലങ്ങളാണത്. മഹാനായ കാർൽ മാർക്സ് അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ശവകുടീരത്തേക്കുള്ള യാത്ര വളരെ ഹൃദ്യമായ ഭാഷയിൽ വിവരിക്കുമ്പോൾ നമ്മളും മാർക്സിന് തൊട്ടടുത്ത് നിൽക്കുന്നു. നമുക്ക് മാർക്സിനെയും ജെന്നിയെയും അവരുടെ പ്രണയത്തെയും തൊടാനാകുന്നു. ONV കുറിപ്പ് പാടിയതുപോലെ, ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. ഇടിമുഴക്കമായി വിദ്യുൽ കണങ്ങളായി ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. എവിടെ മനുഷ്യർ ഒന്നുപോലെ വാഴുന്നു അവിടെ നിൻ വാക്ക് കാവലായി നിൽക്കുന്നു. മാർക്സിസം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നവരോടും ഈ വാക്കുകൾ ഓർമ്മിക്കാൻ കവി ഓർമ്മിപ്പിക്കുക. യഥാർത്ഥത്തിൽ അന്തിയുറങ്ങിയതിനു ശേഷവും തന്റെ കുടുംബത്തെ കാര്യമായി നോക്കാൻ പരാജയപ്പെട്ട മനുഷ്യനായിട്ട് പോലും മാർക്സ് ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിമൽ റോയിയുടെയും അത് വായിക്കുമ്പോൾ നമ്മുടെയും ഓർമ്മ. മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ലണ്ടനിലെ എക്സൽ എക്സിബിഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങി കേബിൾ കാറിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വിമൽ റോയിയും കൂട്ടുകാരും. ഒപ്പം നമ്മളും പോകുന്നുണ്ട്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതാനുഷ്ഠാനങ്ങളുടെയും വിശുദ്ധ ദേവാലയങ്ങൾ ആഘോഷങ്ങളുടെയും ഉന്മാദത്തിനെ ലഹരിയിടങ്ങളായി മാറുന്നതിനെ വിമൽ ഓർക്കുകയാണ്. ഇനി കേരളത്തിലിരുന്ന് നമുക്കും കൂടെ അത് ഓർക്കാൻ കഴിയുമല്ലോ. എങ്കിലും വിമലിന്റെ കൂട്ടുകാരൻ ജനീഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കല്ലിൽ കൊത്തിവച്ച ഒരു പ്രണയ കാവ്യമാണല്ലോ ജഹനാര. ആ ജഹനാരയിലേക്ക് ഇറങ്ങുമ്പോൾ വിമൽ റോയ്ക്കൊപ്പം നമ്മളും വല്ലാതെ സങ്കടപ്പെടുന്നു. ആഗ്രാകോട്ടയുടെ കൽപ്പടവളറി നടക്കുമ്പോൾ ആകാശത്തുനിന്നും ചീന്തിയെടുത്ത അമ്പിളിക്കീർ പോലെ യമുനാ തീരത്ത് അതാ താജ്മഹൽ പ്രശോഭിക്കുന്നു, എക്കാലത്തെയും പ്രണയത്തിന്റെ സ്മാരക മന്ദിരം. പിന്നെ വിമലും കൂട്ടുകാരും പോകുന്നത് കോളാർ ഖനികളുടെ ഇടത്തേക്കാണ്. ആ ഖനി കണ്ട് വെറുതെ മടങ്ങുകയല്ല, ആ ഖനിയുടെ പിറകിലെ കഥകളാണ്, ഒരുപക്ഷെ ആരും പറയാത്ത കാണാ കഥകളാണ് വിമൽ തേടുന്നത്. ആ കഥകളിൽ ഒരുപാട് വിയർപ്പ് നീരും കണ്ണുനീർ തുള്ളികളുമുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കണ്ണുനീരാണ്, അവരുടെ വിയർപ്പാണ്, അവരുടെ വിയർപ്പിന്റെ ഉപ്പുരസമാണ് ആ പേജുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വർണ്ണ അയിരനേക്കാൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ചില പേരുകളുണ്ട്. സഖാക്കളായ നരസിംഹനും വാസനും ഗോവിന്ദനും ഒക്കെയാണ് അവർ. അവരൊരുപക്ഷെ ഒന്നും ആയിട്ടുണ്ടാവില്ല. പാർട്ടി ചെങ്കൊടികൾ അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ കീഴടക്കുമ്പോഴും ഇത്രയും നിരവധി ആളുകൾ ഒരുപക്ഷെ എവിടെയൊക്കെയോ ശാന്തരായിരിക്കുന്നുണ്ടാകും. പക്ഷേ വിമൽ എഴുതുന്നു, ഇവിടെ നിന്നൊരു പ്രേത നഗരമാണ്. ഇരുട്ട് നിറഞ്ഞ ഭൂമിക്കടിയിൽ പൊട്ടിച്ചിതറിയും ഞെരിഞ്ഞമർന്നും ശ്വാസം മുട്ടിയും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഗതികിടാതെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട നിസ്വരായ മനുഷ്യരുടെ വിലാപങ്ങളും ഒരു തേങ്ങലായി അന്തരീക്ഷത്തിലാകെ മൂളിക്കേൾക്കുന്നു. അതെ, ഈ പുസ്തകം വായിക്കുമ്പോൾ ഉടനീളം നമുക്ക് സന്തോഷമല്ല, നമുക്ക് ഹർഷമല്ല അനുഭവപ്പെടുന്നത്. നമുക്ക് മനുഷ്യരുടെ വേദനകൾ, വിങ്ങലുകൾ ഒക്കെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒരു മനുഷ്യന്റെ മുഖമുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്നത് ഗോത്രഗ്രാമമായ ഇടമലക്കുടിയിലേക്കാണ്. ഇടമലക്കുടി നിങ്ങൾക്കറിയാം, ഒരു വികസനവും ഇല്ലാതിരുന്ന ഇടമലക്കുടിയിൽ ഒരു കാലത്ത് വിമൽ റോയ് എത്തിയതും പിന്നീട് അവിടം വർണ്ണാഭമായി മാറിയതും വിജ്ഞാനത്തിന്റെ അക്ഷരത്തിന്റെ വെള്ളി വെളിച്ചങ്ങൾ അവിടേക്ക് നിറഞ്ഞതും ഒക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുക നിങ്ങൾ ഈ മണ്ണിൽ നാനാതരത്തിൽ നിറങ്ങൾ, പച്ചയും നീലയും മഞ്ഞയും കാവിയും ചുവപ്പും കറുപ്പും വെളുപ്പും നാനാതരത്തിൽ നിറങ്ങൾ എന്ന പരിശത്തിന്റെ പാട്ടോടുകൂടിയാണ് ആ അധ്യായം സമാപിക്കുന്നത്. തുടർന്ന് ഹൃതിഭേദങ്ങളുടെ വിസ്മയ കാഴ്ചകളാണ്. ഏകാന്തമായ ഒരു വിസ്മയ കാഴ്ചയായി റോസറി ചർച്ച് വിമലിന്റെ കൂട്ടുകാരുടെയും നമ്മുടെയും മുന്നിൽ തെളിയുകയാണ്. അവിടെ അനശ്വരമായ ഒരു ദേവാലയം കാണുകയാണ്. ഋതുഭേദങ്ങൾ മാറി വരുമ്പോൾ, മനുഷ്യരുടെ ജീവിതം മാറി വരുമ്പോൾ, കാലഘട്ടം മാറി മറിയുമ്പോഴും എന്തുകൊണ്ടോ ഈ ഹൃദ്യമായ കാഴ്ചകൾ മനസ്സിൽ നിറയുന്നു എന്നുള്ളതാണ്. തുടർന്ന് അവർ പുറപ്പെടുന്നത് വാരാണസിയിലേക്കാണ്. ഗംഗേ തപശാന്തി ദത്ത സംഗേ എന്ന അധ്യായത്തിൽ നമുക്കറിയാം വാരാണസി എം ടി വാസുദേവൻ നായരടക്കം എത്രയോ എഴുത്തുകാരുടെ മനസ്സിലേക്ക് കടന്നുപോയ വാരാണസി. ടി പത്മനാഭൻ തന്റെ വരികളിലൂടെ കുറിച്ച വാക്കുകൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുന്നു. മൂടൽമഞ്ഞ് മുഖം മറയ്ക്കുന്ന ഒരു തണുത്ത പ്രഭാതത്തിലാണ് വന്ദേ ഭാരത് എന്ന വാഹനത്തിൽ ഈ കൂട്ടുകാർ അവിടെ എത്തുന്നു. അവിടെ അവർ കണ്ട കുരങ്ങ് അവരോട് പറഞ്ഞു, കാട്ടിലെ മരഞ്ചാടി കുരങ്ങല്ല ഞാൻ, നിന്റെ ജ്യേഷ്ഠനാണ്. പൊയ്പോയ കാലത്തിന്റെ സംസ്വാരത്വത്വ രൂപമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അടുത്ത കാലത്താണ് മഹാനായ ഡാർവിന്റെ ഓർമ്മദിനം നമ്മുടെ മുമ്പിൽ കടന്നുപോയത്. വാരാണസി എന്ന വൈവിധ്യങ്ങളുടെ നാടാണ് വിമൽ കാണുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽ പല കൂട്ടുകാരും വാരാണസിയിൽ കാണുന്നത് വൈവിധ്യത്തിന്റെയോ ബഹുസ്വരതയുടെയോ കാഴ്ചകളല്ല, ഏക സ്വരത്തിന്റെ ഏക കാഴ്ചയായി അവർ ഇതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് തമിഴകത്തെ വിശ്വവിഖ്യാതമായ ചിലപ്പതികാരത്തിലേക്കാണ് വിമൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയും മാധവിയും നമ്മുടെ മുമ്പിൽ തെളിയുന്നു. ചിത്ര പൗർണമിയിൽ കാവേരിപ്പൂ പട്ടണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാ നോക്കൂ, മാധവി നൃത്തം ചെയ്യുന്നു. എന്തൊരു മാസ്മര നൃത്തമാണ്! ആ നൃത്തത്തിൽ എന്തൊക്കെയാണുള്ളത്? പ്രണയമുണ്ട്, സങ്കടമുണ്ട്, വിരഹമുണ്ട്, എല്ലാം തികഞ്ഞ ഒരു നൃത്തം. ആ നൃത്തത്തിൽ നമ്മൾ ലയിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി വിമൽ എത്തുന്നു, വെള്ളിയാങ്കല്ലിലേക്ക്. നമുക്കറിയാമല്ലോ, എം മുകുന്ദൻ എഴുതിപ്പിടിപ്പിച്ച വെള്ളിയാങ്കല്ല്, പിന്നീട് സുഭാഷ് ചന്ദ്രൻ പൂരിപ്പിച്ച വെള്ളിയാങ്കല്ല്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്ന മഹാഗുരുവിന്റെ വരികൾ ചേർത്താണ് മനോഹരമായി ഈ അധ്യായം വിമൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആഴക്കടവിളി നടുവിൽ കണ്ണെത്താ ദൂരത്ത് കര കാണാൻ കഴിയാതെ ഉയർന്നു പരന്നു കിടക്കുന്ന വിദൂര വിസ്മയമായ വെള്ളിയാങ്കല്ല്, ഒരു കപ്പലിനേക്കാൾ വലിപ്പമുള്ള കടൽപ്പാറ, കടലറിയാത്ത അലയും തെരയും അറിയാത്ത നെഞ്ചോളം വെള്ളമുള്ള നീന്തൽക്കുളത്തിൽ പോലും നീന്തിയിട്ടില്ലാത്ത ഒരുവൻ വാടകയ്ക്കെടുത്ത ഒരു തോണിയിൽ നടത്തിയ അതിസാഹസികമായ യാത്ര നമുക്ക് നെഞ്ചിരിപ്പോടുകൂടി മാത്രമേ വായിക്കാൻ കഴിയൂ. പക്ഷേ വായിച്ചു തീരുമ്പോൾ ആ പാറ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ആ പാറയേക്കാൾ ഒരുപക്ഷെ ഉറച്ചുപോയ നമ്മുടെ ഹൃദയങ്ങളെ അത് അലിയിപ്പിക്കുകയാണ്. മനസ്സ് നിറയെ കരുണ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുകയാണ് ഈ അധ്യായം. തുടർന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് അഗസ്ത്യാർകൂടമാണ്. അവിടെയാണ് നീർക്കളികൾ പാടുന്ന ഒരു ദിക്ക് പ്രതീക്ഷിച്ച് വിമൽ റോയിയും കൂട്ടരും പോകുന്നത്. അഗസ്ത്യകൂടം, മൃതസഞ്ജീവനി പോലും മറഞ്ഞിരിക്കുന്ന മനോഹരമായ പ്രദേശം. അവിടെ ഒരു തീർത്ഥാടനം പോലെ അവർ മുമ്പോട്ട് പോകും. മെല്ലെ മെല്ലെ മല കയറുന്നു. മഴയ്ക്ക് മുന്നേയുള്ള മഞ്ഞിറങ്ങി വഴി മറയ്ക്കാൻ തുടങ്ങിയ സമയത്ത് കണ്ണിന് മുമ്പിൽ കോടമഞ്ഞ് കോട്ട കെട്ടുമ്പോഴും അവരുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്. ആ തിളക്കം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിളക്കമാണ്. അത് മാനവികതയുടെ തിളക്കമാണ്. ഈ യാത്രകൾ ഉടനീളം മാനവികതയാണ്. ഈ യാത്രകൾ ഉടനീളം കരുണയാണ്, സ്നേഹമാണ്, സൗഹൃദമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഞ്ചാരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. സൈന്ധവ ബുക്സ് പുറത്തിറക്കി. തൊട്ടടുത്ത ദിവസം കരുനാഗപ്പള്ളിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രസാദനം നിർവഹിച്ച നീർക്കളികൾ പാടുമൊരു ദിക്ക് കാണാം വിമൽ റോയിയുടെ പുസ്തകം. ഏറെ സന്തോഷത്തോടെ ഞാൻ ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
0: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം 9 ദിവസത്തോളം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമായത്. ഉച്ചയ്ക്ക് 12 മണിക്ക് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ദീപാദാസ് മുൻഷിയാണ് സതീശന്റെ പേര് പ്രഖ്യാപിച്ചത്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 2026 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ 3.19% കുറവുണ്ടായിട്ടുണ്ട്. ആൺകുട്ടികളെക്കാൾ 6.73% അധികം വിജയ ശതമാനവുമായി പെൺകുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 95.62% വിജയവുമായി തിരുവനന്തപുരം മേഖല രാജ്യത്ത് ഒന്നാമതെത്തി. പ്രയാഗ് രാജ് മേഖലയിലാണ് ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനം രേഖപ്പെടുത്തിയത്, 72.43%. ഫെബ്രുവരി 17 മുതൽ April 10 വരെയായിരുന്നു പരീക്ഷകൾ നടന്നത്. ജില്ലയിൽ NK പ്രേമചന്ദ്രൻ MP പ്രാദേശിക വികസന നിധി മുഖേന നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി NK പ്രേമചന്ദ്രൻ MP സാന്നിധ്യത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വികസന പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 141 പദ്ധതികളുടെ പ്രവർത്തന പുരോഗതിയാണ് വിലയിരുത്തിയത്. ആശ്രാമം കാവടിപ്പുരം റോഡിലെ ഡ്രൈനേജ് നിർമ്മാണം ഉടൻ പ്രവർത്തനം ആരംഭിക്കും. മുളങ്കാടകം വനിതാ ITI ജംഗ്ഷനിൽ മിനി മാസ് ലൈറ്റ് ഉടനെ സ്ഥാപിക്കും. ചവറ തെക്കുംഭാഗം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ഹനവും പുനലൂർ അച്ഛൻകോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി മിനി ആംബുലൻസും നൽകും. കൊട്ടാരക്കരയിൽ മൈലോഡ് പൊയ്കയിൽ റോഡ് നവീകരണം പൂർത്തിയായി. കുണ്ടറ മൈലാപ്പൂർ വാർഡിലെ പീടികയിൽ റോഡ് നവീകരണം June 30 പൂർത്തിയാകും. ചടയമംഗലത്ത് പെരുമ്പുറം അയ്യപ്പൻ മുക്ക് കടന്നൂർ റോഡ് നിർമ്മാണം പൂർത്തിയായി. മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്ന ഹൈമാസ് ലൈറ്റുകളുടെ പ്രവൃത്തികളും അവസാനഘട്ടത്തിലാണ്. ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങളും സ്കൂൾ ബസ്സുകളും വാങ്ങി നൽകി. പുനലൂർ കല്ലാർ ഉന്നതിയിൽ ഭൂഗർഭ കിണർ, വാട്ടർ ടാങ്ക് എന്നിവ നിർമ്മിക്കാൻ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തും. തെക്കുംഭാഗം പന്മന ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും. ADM TK വിനീത് അധ്യക്ഷനായി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. വെള്ളിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം നിലവിൽ ശക്തി പ്രാപിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ UPSC സിവിൽ സർവീസ് പരിശീലനത്തിനായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് June 1 ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ സജീവ അംഗങ്ങളായ തൊഴിലാളികളുടെ ആശ്രിതർ പകുതി ഫീസ് അടച്ചാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0474-27-49-334 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കും KRDA കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ, ഒരിക്കൽ ചോയ്സിൽ സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി ഡി സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011 UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിലൂന്നിയുള്ള വികസനമാണ് ഇന്ത്യ അദ്വൈതം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിലകപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനം വകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
0: രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 നേട്ടത്തിൽ 75,015. നിഫ്റ്റി 155 ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 1,19,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെരിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
7: ഡോക്ടർ കെ എം ചെരിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
9: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
10: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
11: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
12: ചിത്രരചനയിൽ താൽപര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
13: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി

0: PACC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.

0: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം PD സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61 വയസ്സിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷമെന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है. ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण

0: अर्पण के संचित गुणों का सम्मान है। आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम एनडीएमए और एनडीआरएफ ने किया है।
1: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരിച്ചു. 100 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തെരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35 കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന യുഎസ് ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 ദേശീയ ദുരന്ത നിവാരണ സേന 140 ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ദൈവത്തിന്റെ ഓരോരോ കളികള് നോക്കണേ, നമ്മുടെ വിദ്യാധരന് കിട്ടിയ പണി കണ്ടോ?
1: അതൊന്നും കാര്യമാക്കണ്ട, അവന്റെ കൂടെ ജോലി ചെയ്ത് രവി മണങ്ങിയ കാര്യം ഇല്ലയോ താൻ പറഞ്ഞത്?
0: അതെ, മാറിയെന്ന് മാത്രമല്ലല്ലോ വിദ്യാധരൻ ചെയ്തത്, അതേ തൊഴിൽ തന്നെ പിണങ്ങിപ്പോയ രവി തുടങ്ങിയല്ലോ.
1: താൻ ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചേ, വിദ്യാധരൻ ഒരു പണി ഇല്ലാതിരുന്ന കാലത്ത് അവനെ വിളിച്ചോണ്ട് പോയി കൂടെ നിർത്തി പണി പഠിപ്പിച്ചവന ബിൻസെന്റ്. അവസാനം ബിൻസെന്റുമായി പിണങ്ങിയല്ലേ വിദ്യാധരൻ വേറെ സ്ഥാപനം തുടങ്ങിയത്?
0: അത് ശരിയാ. അതുപോലല്ലയോ കോന്നന്റെ കടയെ തൂക്കാൻ നിന്ന ബാബു ഒരു സുപ്രഭാതത്തിൽ കോന്നനുമായി പിണങ്ങി പുതിയ പലചരക്ക് കട തുടങ്ങിയത്?
1: ആര് എങ്ങനെ തുടങ്ങിയാലും ഓരോരുത്തർക്ക് കിട്ടാനുള്ളൂ, ഓരോർക്ക് കിട്ടും.
0: പണ്ട് ഷൈൻ ബേക്കറിയിൽ കാഷ്യറായിട്ടിരുന്ന സാജൻ ലോണെടുത്ത് വേറെ ബേക്കറി തുടങ്ങി. ഒരു മാസത്തിനുള്ളിൽ അത് അടച്ചു പൂട്ടി.
1: ഷൈൻ ബേക്കറി ഇപ്പോഴും മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു.
0: അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഷാജൻ ഇപ്പൊ എവിടാ?
1: കൊറേ നാൾ റൂട്ടോറ് നടത്തിയായിരുന്നു.
0: അത് ഒരു വർഷം കഴിഞ്ഞപ്പോ കൊടുത്തില്ലയോ?
1: പിന്നെ കാറ് വാടകയ്ക്ക് തുടങ്ങുന്ന പരിപാടി തുടങ്ങിയായിരുന്നു. അതും ആകെ പ്രശ്നമായി. വാടകയ്ക്കെടുത്തവരാരണ്ട് കാറിൽ സ്പിരിറ്റ് കയറ്റി, അത് പോലീസ് പിടിച്ചു. സായിനും കോടതി കറണ്ട് വന്നു, പിന്നെ അതും അങ്ങ് നിർത്തി.
0: മാന്യമായിട്ട് ആ ടൂട്ടോറൽ നടത്തിക്കൊണ്ട് പോയാ പോരായിരുന്നു? എന്ത് അന്തസ്സായിട്ടാ ആ സ്ഥാപനം ജോണിസാർ ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നത്?
1: ചിലരങ്ങനെയാ, തൊട്ടതെല്ലാം നഷ്ടത്തിലേ കലാശിച്ചു. അങ്ങനെയുള്ളവർ ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ല. ആ വാടാരണേ എവിടെ പോയിട്ട് വരുന്നടാ?
2: പ്രസ്സിലെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു മാവോ.
0: എന്തോ ആയാലും നിങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ട്.
2: ശരിയാ മാവി, ആരുടെ കൊറ്റവാ? ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വല്ല തെറ്റും ചെയ്തതാണോ?
1: ഇതാരട ഈ പ്രശ്നം ഉണ്ടാക്കിയത്
2: പറയാ അമ്മാവാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, രണ്ടു വർഷം കൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബുകാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമില്ലയോ? അതൊക്കെ
0: ഞങ്ങൾ രണ്ടും കൂടെ അക്കാര്യം എപ്പോഴും ഇവിടെ പറയും. പുതിയ കെട്ടിടം വന്നപ്പോ തന്നെ ഐശ്വര്യമായി.
2: കെട്ടിടം പണിയൊന്നും മാത്രമല്ല അമ്മാവി, പലരെയും പോയി കണ്ട് സ്പോർട്സിന് വേണ്ട ഐറ്റങ്ങൾ എല്ലാം സ്പോൺസർ ചെയ്യിച്ച്, എന്നിട്ടേ ട്രെയിനിയെ കൊണ്ടുവന്ന വോളിബോൾ പരിശീലിപ്പിച്ചത്.
1: അതുകൊണ്ട് നേട്ടമുണ്ടായല്ലോ, ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഒക്കെ സമ്മാനം വാങ്ങിക്കൂട്ടിയില്ലേ?
2: നിർധരരായ നാല് കുട്ടികളുടെ ഉപരിപഠനത്തിനുള്ള ധനസഹായം ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങള് നൽകുന്നതും ക്ലബിന്റെ പേരില്ല.
0: അതൊന്നും നാട്ടുകാരോർക്കത്തില്ല.
2: പൊതുയോഗം കൂടുമ്പോൾ ഒരാള് എഴുന്നേറ്റ് ഇന്ന് ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങൾക്ക് ഒരു അഭിനന്ദനം പോലും പറയത്തില്ല മാവി.
0: അയ്യോ, അത് പറയത്തില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. നല്ല കാര്യങ്ങൾക്ക് പിന്താങ്ങാനും നാവും കയ്യും പൊങ്ങത്തില്ല. അതേസമയം ആക്ഷേപിക്കാനാണെങ്കിൽ ആയിരം നാവാ.
2: അത് തന്നെ പൊതുയോഗത്തിലും സംഭവിച്ചത്. പ്രവർത്തന റിപ്പോർട്ടെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കിണറിന്റെ വടക്കേറ്റത്തെ രാജു അങ്ങ്
1: എഴുന്നേറ്റ്. ചെറുപ്പക്കാരനാ,
2: പഴയ ന്യൂസ് പേപ്പറ് സ്ഥിരമായിട്ട് ഒരാൾക്ക് തന്നെ കൊടുക്കുന്നതേ കമ്മീഷനം കിട്ടാനല്ലയോ.
0: അവന്റെ മോന്തൊക്കെ ഒരു തട്ടു കൊടുക്കാമായിരുന്നു.
2: അവനത് പറഞ്ഞപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആളുണ്ടായിരുന്നു.
1: അത് കാണും, ന്യായവും അന്യായവും തിരിച്ചറിയാത്തൊരു സപ്പോർട്ട് ചെയ്യും.
2: അമ്മാവ് ആ ക്ലബിൽ വരുത്തുന്ന പേപ്പറിനെ മാസാമാസം കാശ് കൊടുക്കുന്ന നമ്മുടെ വിനോദ, പഴയ പത്രം വിൽക്കുന്നതിന്റെ കാശ് ക്ലബിലെ ഫണ്ടിലേക്കാ പോകുന്നത്.
1: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഏക്കർ കണക്കിന് വസ്തു ഉള്ളവൻ ആ വിനോദ്, പഴയ പത്രം വിൽക്കുന്നതിന്റെ കോളേമുക്ക കാശ് അവനെന്തിനാ?
2: അവസാനം ബഹളം കൂടിയപ്പോ രക്ഷാധികാരി സെബാസ്യ സാർ എഴുന്നേറ്റ് ഒരു നിർദ്ദേശം അങ്ങ് പറഞ്ഞു, അടുത്ത മാസം മുതൽ പത്രത്തിന്റെ കാശ് രാജു കൊടുക്കണം, വിൽക്കാനുള്ള ചുമതലയും രാജു ഏക്കാൻ പറഞ്ഞു.
1: എന്നിട്ട് അവൻ ഏറ്റോ?
2: ആ ഏക്കാനോ ഫസ്റ്റ്. ഇത് അതൊന്നുമല്ല അടിസ്ഥാന കാര്യം, അവനെങ്ങനെയെങ്കിലും ഭരണസമിതിയിലൊന്ന് വരണം, അത് നടക്കത്തോ ഇല്ല.
0: കസാര വേണം, പ്രവർത്തിക്കാൻ വയ്യ. വിമർശിക്കാൻ മുൻപന്തിയിലും വാചകം കൊണ്ട് ഗോപുരം തീർക്കും മേനി വിയർക്കാൻ മനസ്സും വരില്ല.

0: പണിക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: നമ്മുടെ പാട്ട് കേൾക്കൂ ഇന്ന് റേഡിയോ 91.2.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണ പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ജീവിതം ഒരു വലിയ യാത്രയാണ്. അതിനിടയിൽ നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ ചെന്ന് നിൽക്കും, ഒരുപാട് ആളുകളെ പരിചയപ്പെടും. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് അർഹിച്ച പരിഗണനയോ സ്ഥാനമോ ലഭിക്കാത്ത ഇടങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടെന്ന് വരാം. അവിടെ പരിഭവിച്ചു നിൽക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ തർക്കിച്ച് ജയിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിന്നും പടിയിറങ്ങുന്നത്. ആ ഒരു പടിയിറക്കം ഒരു പരാജയമല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കാത്ത ഒന്നിനോടുള്ള മാന്യമായ വിടപറച്ചിലാണ്. അർഹതയില്ലാത്ത ഇടങ്ങളിൽ നിശബ്ദനായിരിക്കുന്നതിനേക്കാൾ നല്ലത് അർഹതയുള്ള പുതിയൊരിടം തേടി യാത്രയാകുന്നതാണ്. പുഞ്ചിരിയോടെയുള്ള ചില പടിയിറക്കങ്ങൾ അത് വളരെ മനോഹരമാണ്, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ പോലെ തന്നെ.
2: ഇവിടെ മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്, മഴപ്പോളുണ്ട്. അതെ അതെ അതെ, നമ്മളെ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ നമുക്ക് ബീച്ചല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളൊക്കെ ഏറ്റവും അപകടകരമായ ഒരു തോന്നലാ, നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലായിട്ട് പോകും. അതെ അതെ, ചായയൊക്കെ കുടിച്ചു അവിടെ. നിങ്ങൾ ചായയൊക്കെ കുറച്ച് കഴിഞ്ഞോ? നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?

ഈ പാട്ട് നമ്മുടെ എന്ത് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും പിന്നീട് നമ്മുടെ എന്ത് റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്ക്

0: പാട്ടുകൾക്ക് ശേഷം നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹപ്പിഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിളിച്ചോളൂ കേട്ടോ. 954-7000-919 എന്ന നമ്പറിലേക്ക്, ഈ ഒരു സെയിം നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമ്മൾക്കൊപ്പം ഒരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? വേനല് വന്ന സമയത്ത്, വെയില് വന്ന സമയത്ത് നമുക്ക് പാമ്പിനെ പേടിച്ച് ജീവിക്കണം, പക്ഷെ ഇപ്പൊ നമുക്ക് മിന്നലിനെ ഒരു പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ആയിപ്പോയി അല്ലേ? അതെ, നമ്മള് മിന്നലൊക്കെ വെട്ടുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
1: മിന്നലൊക്കെ ഏറ്റവും അപകടകരമായ ഒരു തോന്നലാണ്, നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലോട്ട് പോകും.
0: ഒരുപാടെടുത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിക്കും, നമ്മൾ ദിനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാരും ശ്രദ്ധിക്കാട്ടോ. ചായക്ക് കുടിച്ചോ?
1: ചായൊക്കെ കുടിച്ചു. അവിടെ നിങ്ങൾ ചായൊക്കെ കുടിച്ച് കഴിഞ്ഞോ?
0: ഇല്ല, നമ്മള് ചായ കുടിച്ചില്ല, കുടിക്കും. ഒരു ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്താണ് കുടിക്കുന്നത്.
1: നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
0: എല്ലാരും നല്ല സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: കടൽ എന്ന സിനിമയിലെ ചിത്രചേച്ചി പാടിയ കാണുവാൻ മോഹം എനിക്ക് എന്നും എന്നും എന്റെ കണ്ണിൽ കാണുവാൻ മോഹം എന്ന്.
0: ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും, പിന്നീട് നമ്മുടെ എന്റെ റേഡിയോയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ്.
0: അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് റൌഡി ബേബി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാവല്ലോ. അപ്പൊ രണ്ടു പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ എ വി എച്ച് എസ് ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ദീ നമുക്ക് ഒരാൾ കൂടി ലൈനിലുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാട്ടോ. ആ ഒരു കോൾ കട്ടായി പോയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ സാരമില്ല, നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് കിളിക്കാമ്പട്ടി എന്ന പടത്തിൽ എം ജി അണ്ണൻ, ചിത്ര ചേച്ചി എന്നിവർ പാടിയ ജന്മരാഗമാണ് നീ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരാമല്ലോ. വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു അല്ലേ. അത് കേട്ടത് തന്നെ വളരെ അധികം സന്തോഷം. ഓക്കെ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? പ്രേമത്തിന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ശരി, ഈ ഒരു പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളായി അല്ലേ. അത് ഞാൻ കേൾക്കാനാണോ എന്നറിയില്ല, ഞാൻ ഈ ഒരു പാട്ട് കേട്ടിട്ട് കുറെ നാളായി കേട്ടോ. ഇറങ്ങിയ സമയത്ത് കണ്ടിട്ട് സാർട്ട് കേൾക്കുന്നതായിരുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: സ്വന്തമായിട്ട്
0: കേൾക്കാൻ വേണ്ടിട്ടാണ്. ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് ഇപ്പോ തന്നെ വെച്ചുതരാട്ടോ.

0: ഷർട്ട് നല്ലാൾക്ക്.
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പറാണ്.

0: നമുക്ക് ആദ്യം സിമ്പിൾ സ്റ്റെപ്പ് നോക്കാം. ഓക്കെ ഓരോ ഡാൻസിനും ഓരോ ഗ്ലാസ്.
1: പഴയ പൊന്നു മാറ്റി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: ചൂട്. ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
4: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം പൊയ്ക്കോടെ ഇരിക്കുകയാണ്. ഗൈസ്, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം, ഗാനം മഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ്, പള്ളിമൺ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് സൂര്യകിരീടം വീണുടഞ്ഞു എന്ന പാട്ടാണ് കേട്ടോ. ദേവാസുരം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ MG ശ്രീകുമാർ പാടി ബ്യൂട്ടിഫുൾ ആക്കിയൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം അല്ലേ. ഷാജാൻ തമിഴ് മൂവിയിലെ ശരക്ക് വെച്ചിരക്ക സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ് കായംകുളത്തു നിന്നും. നല്ലൊരു അടിച്ചുപൊളി പാട്ടാണ് ഈ ഒരു പാട്ടല്ലേ. അപ്പൊ എങ്ങനെയാണ്, ഈ രണ്ട് പാട്ടുകളും നമുക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇതേ ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓ, പുതിയ കാവ്യ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, മഴക്കോളൊക്കെ ഉണ്ടല്ലോ. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഏതാണ് പാട്ട് വെച്ച് തരാലോ? വെച്ചുതരാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ടിന്റെ പേര് പറഞ്ഞോളൂ.
1: സുരേഷ്, അജി, മധു, കാർത്തികേയൻ,
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ലേ. ഓക്കെ ട്ടോ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് എന്റെ റേഡിയോ, ഗുഡ് ഈവനിംഗ്. ഞാൻ ഷേർലി ജെറോം പനായക്കുളത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഡാൻസ് ഡാൻസ് എന്ന സിനിമയിലെ സുസു സുബി സുബി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയ കൂട്ടുകാരി റാണി വർഗീസിനും പിന്നെ നാളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരിയും അയൽവാസിയുമായ സിജി ജോഷി ഇവർക്കും വേണ്ടിയിട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റാണി ചേച്ചിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ്. അതിനോടൊപ്പം തന്നെ അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും കൂടെ നേരുകയാണ് സിജി ചേച്ചിക്കും ജോഷി ചേട്ടനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവർക്ക് രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം കേട്ടോ.

യേഴ്സ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാബി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പൊ അതേ കുറച്ചു മുന്നേ പോയിട്ടുണ്ടായിരുന്നത് കുറെ പഴയ പാട്ടായിരുന്നു കേട്ടോ. ഇനി ആരും ഈ ഒരു പഴയ പാട്ടെന്ന് ചോദിച്ചുകൊണ്ട് വരല്ലേ. നമ്മുടെ ഗാനമഞ്ജരിയില് 90s മുതലുള്ള പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോ ദയവായിട്ടൊന്ന് സഹകരിക്കാം കേട്ടോ. അപ്പോ 90s മുതലുള്ള പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാരും വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലത്തിൽ നിന്നും വിനു. എനിക്ക് ദിൽവാല രാജകുമാർ എന്ന മൂവിയിലെ അകലെ നിഴലെ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് പാവുമ്പയിൽ നിന്നും സൽമാനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് മന്മദറാസ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ, എന്റെ അനിയന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്? 9544 7700 1 എന്ന നമ്പറിലേക്ക് വിളിക്കുക, മെസ്സേജ് അയക്കാം കേട്ടോ.

0: ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ ബില്ലൊന്ന് നോക്കിയേ,
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ആരാണ് സംസാരിക്കുന്നത്?
1: ഐശ്വര്യകുട്ടി നമസ്കാരം.
0: സിന്ധുമയാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ അമ്മ, എവിടെയാണ്? ഹാപ്പി ആയിട്ടിരിക്കുന്നോ?
1: സന്തോഷമായിട്ടിരിക്കുന്നു. മഴ വരുന്നു.
0: ശ്രദ്ധിക്കണം കേട്ടോ, മഴയത്ത് എല്ലാരോടും പറയാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. മിന്നല് വെട്ടുമ്പോ ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നെ മഴയത്ത് അത് തന്നെ അല്ല, മറ്റേ മഴയത്ത് മറ്റേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നതായാലും മറ്റേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എല്ലാരും കേട്ടോ.
1: എനിക്കതെന്റെ മഴ പേടി, മഴ എത്ര വേണേലും പേടി, പക്ഷെ ഇടിയായി കൊലിയായി ഭയങ്കര പേടി.
0: സത്യമാണ്,
1: എനിക്കതിലേറെ
0: പേടിയാണ്. ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് തലയിൽ കൂടി ഇട്ടിട്ട് കട്ടിലെ പുറത്ത് കയറുന്നത്, ബെഡ്ഷീറ്റ് എടുത്ത് തലയിൽ കൂടി ഇട്ടോണ്ട് ഞാൻ ഇരിക്കും, എനിക്ക് അത്ര പേടിയാണ്.
1: ഞാനാണെങ്കിൽ എന്റെ അമ്മയാണെ ഇതുപോലെ മെനിങ്ങാന്നൊരു മഴ പെയ്തു, ഭയങ്കര പേടിയായിരുന്നു. നേരത്തെ അങ്ങ് പെയ്ത് അപ്പൊ ഞാനിപ്പൊ എല്ലാ കടവും അടച്ചിട്ട് അകത്ത് കട്ടിലേ കയറി നടക്കിരുന്നോണ്ട് മുത്തുണ്ടാകും, മുത്തുവെണ്ണിരുന്ന്.
0: അത് ഞാനങ്ങനെ പുറത്ത് നിൽക്കുമ്പോ പെയ്യുമ്പോഴേ, പുറത്ത് നിൽക്കുമ്പോ ഞാനിതില് ഉള്ള അറിയാവുന്ന ഭഗവതിയും ഭഗവാന്മാരെ എല്ലാരെയും വിളിച്ച് പ്രാർത്ഥിക്കും. അത്രയും സേഫ് ആയിട്ട് ഉണ്ടെങ്കിൽ നിൽക്കാൻ നോക്കും. അത്രയും പേടി, ഞാൻ ഇറങ്ങുകയേ ഇല്ല വെളിയിൽ.
1: ആണല്ലേ,
0: അപ്പൊ സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? എന്താണ്, ഒരു വടക്കൻ വീരഗാഥ സിനിമയിലെ പാട്ടാണ്
1: ചേരാട്ടോ.
0: ഓക്കെ,
1: ആർക്കെല്ലാം ശിവൻ ചേട്ടനും കുടുംബത്തിനും.
0: ഓക്കെ, ഡെഡിക്കേഷൻ അല്ലേ, ഉറപ്പായിട്ടും പാട്ട് വെച്ചിരാട്ടോ.
1: ഓക്കെ.
0: അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. എന്തിന് വേറൊരു സൂര്യോദയം എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷീജ ചേച്ചിയാണ് കേട്ടോ. നല്ലൊരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ടും. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ.

0: കോച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോ നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് സ്മിത ചേച്ചിയാണ് വവ്വാക്കാവിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു ചെമ്പനിയർ പൂവേർത്തു എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാളുകൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: വൈഷ്ണവ്.
0: പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം?
1: പ്രത്യേകിച്ചൊന്നുമില്ല,
0: ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാണ് ഇന്ന് വെച്ച് തരേണ്ടത്? വെച്ചരാട്ടോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് സ്വന്തമായിട്ട് കേൾക്കാനാണ്. നല്ലൊരു കിടിലം പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും പാട്ട് വെച്ചരാട്ടോ. ഓക്കേ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പൊ ഈ പുറത്ത് നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മഴ നനയാനും ആസ്വദിക്കാനും ഒക്കെ നല്ല രസമാണല്ലേ. പക്ഷേ അതിന്റെ കൂടെ തന്നെ വരുന്ന ഇടിമിന്നൽ അല്പം കുഴപ്പക്കാരനാണ്. അപ്പൊ നമുക്ക് ഇടിമിന്നലൊക്കെ വെട്ടുന്ന സമയത്ത് ഇതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ വീട്ടിലെ ടിവി, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ ഇതിനൊക്കെ പ്ലഗുകൾ ഒന്ന് ഊരിയിടണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. മഴ പെയ്യുമ്പോൾ പുറത്തെ കിണറ്റിലോ ടാപ്പിലോ ഒക്കെ വെള്ളം എടുക്കാൻ പോകുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ മിന്നലുള്ളപ്പോൾ കുളിക്കുന്നതും അത്ര നല്ലതല്ല കേട്ടോ. നമ്മളിനി പുറത്താണെങ്കിൽ ഒരിക്കലും മരങ്ങളുടെ ചുവട്ടിൽ പോയി നിൽക്കരുത്. വേഗം തന്നെ ഏതെങ്കിലും കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് മാറാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മാരാരിത്തോട്ടത്തിൽ നിന്നും സിബിരാജ് ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്റെ അച്ഛന് വേണ്ടിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്ന പാട്ട് ബാലേട്ടൻ എന്ന മൂവിയിലെ ഇന്നലെ എന്റെ നെഞ്ചിൽ എന്ന പാട്ട് നിന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വെച്ച് തരാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറപ്പായിട്ട് വെച്ചുതരാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് വള്ളികുന്നത്തിൽ നിന്നും സുജാത ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് വാലന്മേൽ പോവും എന്ന പാട്ട് നിന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പവിത്രം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 4701 എന്ന നമ്പറിലേക്ക്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

വെൽക്കംസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം. ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, സുഖമായി ഇരിക്കുന്നു. എന്റെ പേര് അഞ്ജലി, കുറ്റിപ്പുറത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്തെ മുല്ലേ ചൊല്ലു എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മായാവി എന്ന സിനിമയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്കായിട്ട് ദേ ഒരുപാട് സമയം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്കായിട്ട് നമുക്ക് നല്ലൊരു അടിച്ചുപൊളി പാട്ടോടുകൂടി ഇന്നത്തെ ഗാനമഞ്ചരി ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും തുടർന്നും കേട്ടുകൂടിയിരിക്കൂ. എന്റെ റേഡിയോ 91.2 ആർ യു ആസ്വദിക്കൂ ആഘോഷിക്കൂ.

0: പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി ഡി സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
0: 61-ാം വയസ്സിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
2: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി വിലാസിനിയമ്മയുടെയും മകനായി 1964 May 31 വി ഡി സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി ഡി സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
0: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ. ഈ മാസം 11-ാം തീയതിയും തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 10% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
0: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രനഗർ ഹവേലി ആന്റ് ഡാമൻ ദിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

സന്തോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.

രാജീവം വിടരും നിന്നിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ.

0: ശുഭദിന ചിന്തകൾ.
1: ഒരു ഗുരുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നത്രേ. ആ വീട് ആകെ അരിച്ചു പറക്കി, ഒന്നും കിട്ടാനില്ല. വളരെ നിരാശയോടെ പോകുന്നതിനിടയിൽ ഉണർന്നു കിടന്ന ഗുരു കള്ളനെ വിളിച്ചിട്ട് പറഞ്ഞത്രേ, എനിക്ക് സങ്കടമുണ്ട് നിന്റെ കാര്യം ഓർക്കുമ്പോൾ. ചന്ദ്രനെ എനിക്ക് പിടിച്ചു തരാൻ കഴിയുമായിരുന്നെങ്കിൽ നിനക്ക് തന്നേനെ. ഇത് കേട്ട് മോഷ്ടിക്കാൻ വന്ന ആൾ അത്ഭുതസ്തബ്ധനായി നിന്നു. ഗുരുവിനോടൊപ്പം ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയൊരു മനുഷ്യനായെന്നാണ് ഒരു കഥ. അവിടെ മറ്റൊന്നുമല്ല, മോഷ്ടിക്കാൻ വരുന്നവന് മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന വസ്തുവുമായി യജമാനൻ നിൽക്കുകയും അവൻ്റെ ആഗ്രഹത്തെയും ഇഷ്ടത്തെയും യജമാനൻ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവൻ പിടിച്ചു പറിച്ചു വാങ്ങാനുള്ള പ്രക്രിയയ്ക്കിടയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. അവിടെയാണ് ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതി ഉണ്ടാകുന്നത്. ചിലപ്പോൾ വീതവും ദശാംശവും കൊടുക്കുന്നത് മാത്രമല്ല, അർഹതപ്പെട്ടത് നിഷേധിക്കുന്നത് കൂടി ഒരു ക്രൂരതയാണ്. ചില മനുഷ്യർക്ക് ചുറ്റുപാടുകളിൽ അർഹതപ്പെട്ടത് പലതും നിഷേധിക്കപ്പെടുന്ന കാഴ്ചയുണ്ട്. ജീവിക്കാനുള്ള തൊഴിലില്ല, പട്ടിണിയിലാണ്, മറ്റു പല പ്രയാസങ്ങളിലാണ്. എന്നാൽ സമീപസ്ഥലത്ത് തന്നെ ഇതെല്ലാം സംഭരിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരെയും നാം കാണാറുണ്ട്. മതില് കെട്ടി മാർഗമടച്ച് എല്ലാം സ്വകാര്യമാക്കുമ്പോൾ ഒന്നോർക്കണം, അവകാശം പറയാൻ പറ്റുന്നത് മണ്ണിനു മാത്രമാണ്. അന്തരീക്ഷം ആരുടെയും സ്വന്തമല്ല. കാറ്റും വെളിച്ചവും ഒന്നും അതിർത്തി നിർണയിച്ചല്ല സഞ്ചരിക്കുന്നത്. ഭാവി തലമുറയ്ക്ക് വിശുദ്ധമായി കൈമാറേണ്ടതൊന്നും വൃത്തിഹീനമാക്കാനുള്ള അവകാശവും നമുക്കില്ല. തട്ടിയെടുക്കാൻ വരുന്നവർക്ക് പോലും എന്തെങ്കിലും കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നതാണ് നൽകലിന്റെ പൂർണ്ണത. വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊത്തിത്തിന്നാൻ ഏതെങ്കിലും പ്രാവുകളോ പറവുകളോ ഒക്കെ വരുമ്പോൾ അതിനെ ആട്ടിപ്പായിക്കുന്നവർ അതിന്റെ വിശപ്പിനെ കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ അല്പമെന്തെങ്കിലും മാറ്റി അതിനെ വെച്ചുകൊടുക്കേണ്ടതല്ലേ? കരയുന്ന പൂച്ചയ്ക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമ്പോൾ അതിന്റെ വിശപ്പിനെ നാം തിരിച്ചറിയുകയും അല്പമെന്തെങ്കിലും ആ പൂച്ചയ്ക്ക് നൽകുകയും ചെയ്യുന്ന മനസ്സ് എത്രയോ വിശാലമാകുമായിരുന്നു. അതുകൊണ്ട് ആട്ടിപ്പായിക്കലും അടിച്ചിറക്കലും മാത്രമല്ല, അറിഞ്ഞ് ആ പ്രയാസങ്ങൾക്കുള്ള ഉത്തരം നൽകലും മനുഷ്യന്റെ ബാധ്യതയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു സുഖമാണ്. ഇന്ന് രാവിലെ മുതൽ കാണുന്ന പക്ഷികളിലേക്കും പറവകളിലേക്കും ഒക്കെ അങ്ങനെയൊന്ന് നോക്കി നോക്കും, എന്തോ ഒരു സന്തോഷമായിരിക്കും ലഭിക്കുക. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.